0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 June 17 ബുധനാഴ്ച. കൊലവർഷം 1201 Mithuna 3 പുണർദം നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ വെറും വാക്കുകളല്ല, അത് വലിയൊരു ഊർജമാണ്. പകുതി മനസ്സോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ ഒരു ലക്ഷ്യത്തിനായി ഇറങ്ങിത്തിരിക്കും. വഴികൾ താനെ തെളിഞ്ഞു വരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തിനൊപ്പം ലോകം മുഴുവൻ ഉണ്ടാകാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കണം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സ്നേഹം, അതിനെ നിർവചിക്കുക അത്ര എളുപ്പമല്ല. ഓരോ സ്നേഹബന്ധത്തിന് പിന്നിലും വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ തീവ്രത ഏറിയും കുറഞ്ഞും ഒക്കെയിരിക്കും. നാം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവരെല്ലാം നമ്മെ സ്നേഹിക്കണം എന്നില്ല. പലപ്പോഴും അടുത്തിടപഴകിയാലേ സ്നേഹം പൊലിക്കൂ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത്രമേൽ ആഴത്തിൽ മനസ്സുകൊണ്ട് മനസ്സിനെ അറിഞ്ഞാൽ, സ്നേഹം പരസ്പരം അനുഭവപ്പെട്ടാൽ ഭൗതികമായ ദൂരം ഒരിക്കലും ഒരു പ്രശ്നമാകില്ല. കാരണം ദൂരം ശരീരങ്ങൾ തമ്മിലാണ്, മനസ്സുകൾ തമ്മിലല്ല. മനസ്സുകൾ തമ്മിലല്ല, മനസ്സുകൾ തമ്മിലുള്ള ബന്ധിക്കപ്പെട്ടിരിക്കലിലാണ് സ്നേഹം നിലനിർത്തുന്ന ഒരു വസ്തു. തമ്മിൽ എന്നും കാണുന്നതിലോ അടുത്തിരിക്കുന്നതിലോ മധുരവാക്കുകൾ മാത്രം കൈമാറുന്നതിലോ അല്ല, മറിച്ച് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയിലാണ് സ്നേഹം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ വിരളമാണെങ്കിലും അതിന് ഏഴഴകാണ്. നാം എത്ര വിശാലമായി ചിന്തിച്ചാലും ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി നീങ്ങുന്നത് നമ്മളിൽ അസ്വസ്ഥതയുളവാക്കും. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വളരെ ശക്തമായ സുഹൃത്ത് ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇവിടെ അമിതമായ സ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന സ്വാർത്ഥത കൂട്ടുകാരന് തന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ല എന്ന പരാതിയിലൊക്കെ എത്തിക്കാം. മൂന്നാമനോടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പം എന്ന തോന്നലിൽ ഒരു ഒഴിഞ്ഞു മാറലിന് ശ്രമിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരും വ്യത്യസ്ത രീതികളിലാവും പ്രതികരിക്കുക. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന അറിവ് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാലോ ആ ഇഷ്ടം കപടമാണെന്ന് അറിഞ്ഞാലോ അത് മനസ്സിന് വലിയ വേദനയും ഭാരവും നൽകും. അതുവരെ ധരിച്ചു വെച്ചിരുന്നതൊക്കെയും തെറ്റായിരിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കും. പിന്നീട് ഒരാളെയും സംശയദൃഷ്ടിയോടെ അല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. അവിടെ തകർന്നടിയുന്നത് പ്രണയമോ സൗഹൃദമോ ഒന്നുമല്ല, പരസ്പര വിശ്വാസമാണ്. നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഭാര്യ ഭർത്താവിനോട് പരാതിപ്പെടുന്നത് നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം നിങ്ങളുടെ വീട്ടുകാരോട് ആണ് എന്നും, മറിച്ച് ഭർത്താവ് അതേ നാണയത്തിൽ ഭാര്യയോടും പരാതിപ്പെടുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ നിനക്ക് പണ്ടത്തെ അത്രയും സ്നേഹം ഇപ്പോഴില്ല, പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ എന്നെ മറന്നു. ഇങ്ങനെ ഓരോരുത്തരും സ്നേഹം പിടിച്ചു വാങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ മനസ്സുകൊണ്ട് പ്രയത്നിക്കുന്നതാണ് നല്ലത്. ഒന്നും ശാശ്വതമല്ലെന്നും നല്ല ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനാകുന്നത് ചെയ്യുന്നതുമാണ് നാം സ്വീകരിക്കേണ്ട നിലപാട്. ഒരുമിക്കാൻ മാത്രമുള്ളതാണ് എല്ലാ ബന്ധങ്ങളും പ്രണയവും എന്ന് വിശ്വസിക്കുന്നിടത്ത് കാര്യങ്ങൾ തകിടം മറിയുന്നു. ഒരുമിക്കാൻ മാത്രമുള്ളതല്ല സ്നേഹം. നമ്മളെ മാറ്റാൻ, വളർത്താൻ, കൂടുതൽ ശക്തരാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ മനോഹരമായ ഒരു ഓർമ്മയായി നിലനിൽക്കാൻ കൂടിയാവും സ്നേഹബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. എന്നാൽ അതൊക്കെ നമുക്ക് നോവുകൾ സമ്മാനിച്ചു, അതിനാൽ അവ വില കുറഞ്ഞതാണെന്നല്ല, ആ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം ഇടയ്ക്കിടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുതന്നെയാണ് അതിൻ്റെ സൗന്ദര്യവും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. പിന്നീട് അവർ ഏറെ അടുക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, മറ്റേയാളെ അറിയുവാനുള്ള കൗതുകം കൊണ്ടാണ് വ്യക്തികൾ തമ്മിലടുക്കുന്നത്. രണ്ടാമത്, ശരീരത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ്. മൂന്നാമതായി, ആ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇതൊന്നുമല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒടുവിൽ പറഞ്ഞ കാരണം കൊണ്ടുണ്ടാവുന്ന സ്നേഹബന്ധമേ എൽക്കാലവും നിലനിൽക്കുകയുള്ളൂ. കറകളഞ്ഞ സ്നേഹത്തിന് മാത്രമേ ഒരാളെ എക്കാലത്തേക്കും പിടിച്ചു നിർത്താനാവൂ. നമുക്ക് കറകളഞ്ഞ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കാം. ഹിന്ദോള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഊഷ്മളത വിരിയുന്ന ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസിൽ നിന്ന് കപ്പൽ മാർഗം ന്യൂയോർക്ക് തുറമുഖത്ത് എത്തിച്ചേർന്നത് 1885 ജൂൺ 17-ാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്രഞ്ച് ജനത നൽകിയ ഈ ഉപഹാരം സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 350 കഷ്ണങ്ങളായി വിഭജിച്ചാണ് ഈ കൂറ്റൻ പ്രതിമ കപ്പലിൽ കൊണ്ടുവന്നത്. പിന്നീട് 1 വർഷമെടുത്താണ് ഇത് ഇന്നത്തെ രീതിയിൽ കൂട്ടിയിണക്കി സ്ഥാപിച്ചത്. ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആഗോള പ്രതീകമായ ഈ പ്രതിമ അമേരിക്കൻ ഐക്യനാടുകളുടെ അടയാളമായി ഇന്നും നിലകൊള്ളുന്നു. ഡാനിഷ് ഭരണത്തിന് കീഴിലായിരുന്ന ഐലൻഡ് ഔദ്യോഗികമായി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത് 1944 ജൂൺ 17-ന്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഡെൻമാർക്ക് ജർമ്മൻ അധിനിവേശത്തിലായിരുന്ന സമയത്താണ് ഐലൻഡ് തങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ട്വിൻഗെല്ലറിൽ നടന്ന ചടങ്ങിൽ വെച്ച് രാജ്യത്തിന്റെ പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും സ്വെയിൻ ബോൺസ്വെൻ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഭൂമി മരുഭൂമിയായി മാറുന്നതും വരൾച്ച നേരിടുന്നതും തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭ 1995 മുതൽ ജൂൺ 17 ലോക മരുഭൂകരണ വരൾച്ചാ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിഭൂമികൾ നശിക്കുന്നത് തടയാനും വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും ഈ ദിനം ഊന്നൽ നൽകുന്നു. ലോകമെമ്പാടുമുള്ള 10,00,000 ആളുകളുടെ ഭക്ഷണക്രമത്തെയും ഉപജീവനത്തെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കാൻ ഈ ദിനാചരണം സഹായിക്കുന്നു. ലോകത്തിലെ 4-ാമത്തെ ആണവശക്തിയായി മാറിയതിനു ശേഷം ചൈന തങ്ങളുടെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് 1967 ജൂൺ 17-ാണ്. ലോപ്നൂർ പരീക്ഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ച് വെറും 32 ദിവസത്തിനുള്ളിൽ ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചെടുത്തത് ലോകരാഷ്ട്രങ്ങളെ അത്ഭുതപ്പെടുത്തി. ശീതയുദ്ധകാലത്ത് ഏഷ്യയിലെ സൈനിക ശക്തിയായി ചൈന മാറിയതിന്റെ തെളിവായിരുന്നു ഈ പരീക്ഷണം. ഇത് ആഗോള ആയുധ മത്സരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. വർണ്ണവിവേചനത്തിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിൽ നടപ്പിലാക്കിയിരുന്ന വിവേചനപരമായ നിയമങ്ങൾ പാർലമെന്റ് ഔദ്യോഗികമായി റദ്ദാക്കിയത് 1991 ജൂൺ 17-ാണ്. ജനങ്ങളെ അവരുടെ വംശത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരുന്ന പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇല്ലാതായതോടെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഒരു പുതിയ ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള വഴി തെളിഞ്ഞു. നെൽസൺ മണ്ടേലയുടെ മോചനത്തിന് ശേഷം നടന്ന ഈ നയതന്ത്ര നീക്കം ലോക ചരിത്രത്തിലെ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി വാഞ്ചിനാഥൻ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന റോബർട്ട് ആഷെ വെടിവെച്ച് കൊന്നതിനു ശേഷം സ്വയം ജീവനൊടുക്കിയത് 1911 ജൂൺ 17-ാണ്. തമിഴ്നാട്ടിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ സംഭവം. ഭാരതമാതാവിനോടുള്ള കൂറും ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെയുള്ള അമർഷവുമാണ് അദ്ദേഹത്തെ ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ ഈ സംഭവം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താൻ കാരണമായി. ഇന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ ധീരരിൽ ഒരാളായി അദ്ദേഹം സ്മരിക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി. മലയാള കവിതയെ സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പുകളോടുകൂടി ചേർത്ത് വെച്ച മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നമ്മെ വിട്ടുപിരിഞ്ഞ ദിനം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അദ്ദേഹം തന്റെ 37-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോഴേക്കും മലയാള സാഹിത്യത്തിൽ ഒരു ചങ്ങമ്പുഴ യുഗം തന്നെ സൃഷ്ടിച്ചിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കാവ്യകൃതി ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, രമണൻ. തന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിയോഗത്തെ തുടർന്ന് ചങ്ങമ്പുഴ രചിച്ച ഈ വിലാപകാവ്യം കേരളത്തിൽ സൃഷ്ടിച്ച തരംഗം ചെറുതല്ല. പ്രണയിക്കുന്നവരും വിരഹമനുഭവിക്കുന്നവരും ഇന്നും ഈ വരികൾ നെഞ്ചോട് ചേർക്കുന്നു. അലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്ന് തുടങ്ങുന്ന വരികൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. വെറുമൊരു പ്രണയകവി എന്നതിലുപരി സമൂഹത്തിലെ അനീതിക്കെതിരെയും ദാരിദ്ര്യത്തിനെതിരെയും അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചു. വാഴക്കുല പോലുള്ള കവിതകൾ സാധാരണക്കാരന്റെ വേദനയുടെ പ്രതീകമായിരുന്നു. പ്രകൃതിയുടെ ഭംഗിയും പ്രണയത്തിന്റെ ആഴവും വിരഹത്തിന്റെ നോവും അദ്ദേഹത്തിന്റെ വരികളിൽ സംഗീതം പോലെ ഒഴുകി. എന്റെ പരാജയങ്ങൾ എന്റെ വിജയങ്ങളെക്കാൾ സുന്ദരങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്ന കവി 1948 ഇതേ ദിവസം അദ്ദേഹം വിട പറയുമ്പോൾ മലയാള കവിതയിലെ ഒരു വസന്തമാണ് അവസാനിച്ചത്. എങ്കിലും ആ വരികൾ ഇന്നും ഓരോ മലയാളിയുടെയും ഉള്ളിൽ നറുമണം പരത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ആ മഹാകവിക്ക് മുന്നിൽ ഇന്ന് നമുക്ക് പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അതുല്യമായ ഒരു വീട്, എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
5: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: നമസ്കാരം, ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ KSRTC ബസ് യാത്രാ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന ടൗൺ ടു ടൗൺ ബസ്സിൽ പട്ടാമ്പിയിലേക്കുള്ള യാത്രക്കാരി ശാന്തി പാട്ടത്തിലിന് ആദ്യത്തെ ടിക്കറ്റ് നൽകി. ജില്ലാതല ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. തൊഴിലെടുക്കാൻ സന്നദ്ധരായ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം പദ്ധതി നടപ്പാക്കിയതിലൂടെ മെച്ചപ്പെടുമെന്ന് MP പറഞ്ഞു. സംസ്ഥാനത്ത് 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര അനുവദിക്കുന്നത്. പാലക്കാട് 117 സർവീസുകളാണ് നടത്തുന്നത്. ഇതിൽ ടൗൺ ബസ്സുകൾ മുതൽ ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള ഓർഡിനറി ബസ്സുകളും ഉൾപ്പെടും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹിക പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് കൈപ്പറ്റിയാൽ മതിയാകും. KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ PS മഹേഷ് ആണ് അധ്യക്ഷനായത്. ഡിപ്പോ എഞ്ചിനീയർ റെജിമോൻ, DTO ജോഷി ജോൺ, T സന്തോഷ് കുമാർ, TV രമേശ് കുമാർ എന്നിവരും പങ്കെടുത്തു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എനുമറേഷൻ സൌകര്യം 16 മുതൽ ലഭ്യമായി. 30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. July 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് ഇനുമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. June 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എനുമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കോടതികളിൽ നടത്തിയ നാഷണൽ ലോക് അദാലത്തിൽ 457 കേസുകൾ തീർപ്പാക്കി. വിവിധ കേസുകളിലായി ആകെ 5,31,60,989 രൂപ വിധിച്ചു. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ അർഹരായവർക്ക് 5,16,73,989 രൂപയാണ് നഷ്ടപരിഹാരമായി കോടതി മുഖേന ലഭ്യമാക്കിയത്. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി KE സാലിഹ്, അഡീഷണൽ ജില്ലാ ജഡ്ജി M സുലേഖ, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ MK രഞ്ജിനി എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. ഭാരത സെൻസസ് 2027 ഭാഗമായി പാലക്കാട് നഗരസഭയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയോഗിച്ച എനുമറേറ്റർമാർ, സൂപ്പർവൈസർമാർ എന്നിവർക്കുള്ള പരിശീലനം പൂർത്തിയായി. ഒരു ദിവസം 2 ബാച്ച് വീതം 3 ഘട്ടമായി ഗവൺമെന്റ് മോയൻസ് മോഡൽ ഹൈസ്കൂൾ ഹാളിലാണ് പരിശീലനം നടത്തിയത്. സെൽഫ് എനുമറേഷനിൽ ചോദ്യാവലി പൂരിപ്പിക്കേണ്ട വിധം, ട്രെയിനിംഗ് ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട രീതി, വീട് സന്ദർശന വേളയിലെ വിവരശേഖരണം, പെരുമാറ്റ രീതി മുതലായ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഒരു ബാച്ചിൽ 49 പേർ വീതം, ആകെ 294 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലനം ലഭിച്ച ഫീൽഡ് ട്രെയിനേഴ്സാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി വീഡിയോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. യോഗ്യതാ പ്രീ ഡിഗ്രി, പ്ലസ് ടു അഭിലഷണീയം, ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, ന്യൂസ് ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി വാർത്തകളായി അവതരിപ്പിക്കുന്നതിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. PRD-യിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇലക്ട്രോണിക് വാർത്താ മാധ്യമത്തിൽ വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. അപേക്ഷകർ ജില്ലയിൽ സ്ഥിര താമസക്കാരും സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസും വാഹനവും ഉള്ളവരാകണം. വിഷ്വൽ വേഗത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക അറിവും വാർത്താബോധവും ഉണ്ടാകണം. സ്വന്തമായി ഫുൾ HD പ്രൊഫഷണൽ ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ എഡിറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ലാപ്ടോപ്പും സെർവറിലേക്ക് ദൃശ്യങ്ങൾ തത്സമയം അയക്കാനുള്ള സംവിധാനവും ഉണ്ടാകണം. സ്വന്തമായി എഡിറ്റ് സ്യൂട്ട്, നൂതനമായ ഇലക്ട്രോണിക് വാർത്താശേഖരണ സൗകര്യങ്ങൾ, ലൈവ് വീഡിയോ ട്രാൻസ്മിഷൻ, ബാക്ക്പാക്ക് പോലെയുള്ള പോർട്ടബിൾ വീഡിയോ ട്രാൻസ്മിറ്റർ സംവിധാനങ്ങൾ എന്നിവ അധിക യോഗ്യതയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകരുത്. ഇത് സംബന്ധിച്ച് താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകൾ ഇല്ല എന്ന രേഖയും ഹാജരാക്കണം. വിശദമായ ബയോഡേറ്റ, കൈവശമുള്ള വീഡിയോ ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം June 18 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട്, പിൻ നമ്പർ 678001 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-53-29 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491-250-5329. 2026-27 വർഷത്തെ ഡിപ്ലോമ ലാറ്ററൽ എൻട്രി പ്രവേശന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതും ജില്ലയിലേക്ക് അഡ്മിഷന് രജിസ്റ്റർ ചെയ്തതുമായ വിദ്യാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും 6 മാസത്തിലകം എടുത്ത 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫീസുമായി പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഹാജരാകണം. ITI KGCE വിഭാഗത്തിൽ 1 to 1000 വരെയുള്ള റാങ്കുകാർ June 16 രാവിലെ 9 to 10 വരെയും 1001 ശേഷിക്കുന്ന മുഴുവൻ പേരും 10 to 10:30 വരെയുമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. +2 VHSC വിഭാഗത്തിൽ 1 to 3500 വരെയുള്ള റാങ്കുകാർ June 17 രാവിലെ 9 to 10:30 വരെയും 3501 ശേഷിക്കുന്ന മുഴുവൻ റാങ്കുകാരും June 18 രാവിലെ 9 to 10:30 വരെയും റിപ്പോർട്ട് ചെയ്യണം. സർക്കാർ ഫീസായ 14,400 രൂപ UPI വഴിയും ഇതര ഫീസുകൾ പണമായും അടയ്ക്കണം. SC/ST വിഭാഗക്കാർ ഒഴികെയുള്ളവർക്ക് ആകെ ഫീസ് ഏകദേശം 19,000 രൂപയായിരിക്കും. കൌൺസിലിംഗിന് എത്തുന്നവർ അഡ്മിഷൻ പോർട്ടലിലെ ലിങ്ക് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അട്ടപ്പാടി ITDP നിയന്ത്രണത്തിലുള്ള PVTG മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്, പാടവയിൽ OP ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിലേക്ക് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് MBBSഉം ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25 to 45 വയസ്സുവരെ. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് +2 സയൻസ്, ഫാർമസിയിൽ ഡിപ്ലോമ, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 to 40 വയസ്സുവരെ. അട്ടപ്പാടി മേഖലയിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട്. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി June 18 രാവിലെ 9:30 അട്ടപ്പാടി ITDP ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡിന് June 25 വരെ അപേക്ഷിക്കാം. 2025-26 അധ്യയന വർഷത്തിൽ 10-ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-5358 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491-250-53-58. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള ലെവൽ ക്രോസ് June 18 രാവിലെ 9 June 25 വൈകിട്ട് 5 അടച്ചിടും. പട്ടാമ്പി പള്ളിപ്പുറം വഴി പോകേണ്ട വാഹനങ്ങൾ പട്ടാമ്പി വെള്ളിയാംകല്ല് ബ്രിഡ്ജ് പള്ളിപ്പുറം റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. പൂക്കോട്ടുകാവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്കായി June 18 നടത്താനിരുന്ന അഭിമുഖം മാറ്റിവെച്ചതായി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ PSC SSC RRB പരീക്ഷകളിൽ പരിശീലനം നൽകുന്നതിന് ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. മത്സര പരീക്ഷാ പരിശീലന മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. മണിക്കൂറിന് 500 രൂപ നിരക്കിലാണ് ഓണറേറിയം. അപേക്ഷകൾ June 20 വൈകിട്ട് 5 നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9847866388 9847866388 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കഞ്ചിക്കോട് മലമ്പുഴ റോഡിൽ June 16 മുതൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴി വാഹന ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടെ
0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
5: 21st സദി ക ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

രണ്ടാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കാഞ്ഞിരപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധ ചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: ഞാനിങ്ങനെ ഒരു ഡയലോഗ് ഓർക്കായിരുന്നേ. നമ്മളൊക്കെ ഒരുപാട് തവണ സിനിമയിലും ജീവിതത്തിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഓ, ഇനി ഒരു തിരിച്ചുവരവില്ല ശശിയെ. പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ജഡ്ജ്മെന്റലാവും. ജഡ്ജ്മെന്റലായിട്ടുള്ള ചില അമ്മാവന്മാരുണ്ട്, ചില നാട്ടുകാരുണ്ട്. ഇവരൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇനി ഇവനല്ലെങ്കിൽ ഇവള് രക്ഷപ്പെടില്ല തീർന്നു എന്നുള്ളത്. എന്റെ ലൈഫിലെ ഇതുപോലൊരു ഘട്ടം വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ അറിയുന്ന എനിക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഇതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാകില്ല. അപ്പോ അന്നപ്പോ അഭിരാമി വിഷമിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിഷമിച്ചു. പക്ഷേ ആ തളർച്ചക്കിടയിലും എന്റെ ഉള്ളിൽ ഉറച്ചു പോയൊരു ചിന്തയുണ്ടായിരുന്നു, ഇത് ഒരിക്കലും എന്റെ ലൈഫിന്റെ അവസാനമല്ല. ഇതിപ്പോ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്, ഒരു നാലും കൂടിയ കവലയാണ്. നോക്കൂ, നമ്മള് വണ്ടി ഓടിച്ച് ഒരു വലിയ ജംഗ്ഷനിൽ എത്തിയാൽ അവിടെ വണ്ടി നിർത്തി അയ്യോ വഴി തീർന്നേ എന്ന് പറഞ്ഞ് നമ്മൾ കരയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് റൂട്ട് മാറ്റും, പുതിയൊരു വഴിയിലേക്ക് തിരിയും, ഡീവിയേറ്റ് ചെയ്യും, എന്നിട്ട് പുതിയൊരു സ്ഥലത്തെത്തും. അതുപോലെയാണ് ലൈഫിൽ ഒരു വഴി അടയുമ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും, പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി കിട്ടിയില്ല എന്ന് വരുമ്പോൾ തളർന്നു കുത്തി ഇരിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ വേറെ ലെവലാണ്. നമുക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോ ഈ ഒരു സംഭവം കഴിഞ്ഞാലും മറ്റു റൂട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ആ ഒരു ചിന്തയില്ലേ, അതാണ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ വിശ്വസിക്കാനുള്ളത്?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാറുണ്ടോ? നിൽക്കുമ്പോ അതിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? ഒരു കൊച്ചു കഥ പറയട്ടെ ഞാൻ. ഒരു ആനക്കുട്ടി, ആ ആനക്കുട്ടി അതിന്റെ ചെറുപ്പത്തിൽ അതിനെ ഒരു ചെറിയ കയറ് കൊണ്ട് ഒരു തൂണിലിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ന് ആ ആനക്കുട്ടിക്ക് ആ കയറ് പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു. കാലം കഴിഞ്ഞു, ആന വലുതായി, വലിയ ശക്തിമാനായി. പക്ഷെ അപ്പോഴും അതിനെ കെട്ടിയിട്ടിരിക്കുന്നത് ആ പഴയ ചെറിയ കയറിലാണ്. ഒറ്റ കുതിപ്പിന് ആ ആനയ്ക്ക് വേണമെങ്കിൽ ആ കയറ് പൊട്ടിക്കാം, ആ ചങ്ങല മുറിച്ച് മുന്നോട്ട് പോവാം. പക്ഷേ അതൊരിക്കലും അതിന് ശ്രമിക്കില്ല. കാരണം എനിക്ക് ആ കയറ് പൊട്ടിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം അത് ചൈൽഡ്ഹുഡ് തൊട്ടേ ആ ആനയുടെ ലൈഫിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് പോരുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നമ്മളിൽ പല ആളുകളും ആ ആനയെ പോലെയാണ്, പണ്ടെപ്പോഴോ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളുടെ കയറിൽ അല്ലെ, പണ്ടെപ്പോഴോ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച്, പണ്ടെപ്പോഴോ ആരോ പറഞ്ഞ നോവിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച്, പണ്ട് ആരോ പറഞ്ഞ കമന്റുകൾ ആലോചിച്ച് ഇന്നും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാതെ ഇരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്: ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആഹാ, എങ്ങനെയുണ്ട് ജീവിതം? 10-ൽ 9 പേരോടും നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോ പറയുന്ന മറുപടിയാ, കുഴപ്പമില്ല, അങ്ങനെ പോണു എന്നാണ്. എന്തുകൊണ്ടാ നമ്മൾ ഈ കുഴപ്പമില്ല എന്നൊരു വാക്കിനുള്ളിൽ ഒതുങ്ങുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവോ? ഇല്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലുവേ എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? അതിന് ഒരേ ഒരു കാര്യം മാത്രം മതി, ഒരു ഉറച്ച വിശ്വാസം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളത് സോൾവ് ചെയ്യും. ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. എല്ലാ സമയങ്ങളല്ലേ ഈ സമയവും കടന്നു പോകുന്ന ഒരു കാര്യമില്ലേ, അതിനൊക്കെ എല്ലാ സമയത്തിനും ഒരു കാലാവധി ഉണ്ട്. എല്ലാം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കിടക്കും. ആ മാസ് വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വേണ്ടത്. ഹെലൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? അന്നാബെന്നൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ആ കൊടും തണുപ്പത്ത് ആ ഫ്രീസറിനുള്ളിൽ പെട്ടുപോയിട്ടുള്ള ആ പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തളർന്നിരിക്കാനോ വിധിയോർത്ത് കരഞ്ഞു തീർക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. എന്താണ് മുന്നിലുള്ള കാര്യങ്ങള്? മുന്നിലുള്ള എല്ലാ വഴികളും നോക്കുകയാണ്, എല്ലാ സർവൈവൽ സ്കിൽസും ഉപയോഗിക്കുകയാണ്. കാരണം ആ ഫ്രീസറിനുള്ളിൽ പെട്ടുപോയ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ജീവനോടെ പുറത്തെത്തണം. അതുകൊണ്ടല്ലേ അറ്റ് ദി എൻഡ് ഓഫ് ദ സിനിമ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു എൻഡിങ്ങിൽ ആ സിനിമ തീരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെ നമ്മളെ തന്നെ വിധിക്ക് വിട്ടുകൊടുത്ത് കൈയും കെട്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇത് കേൾക്കുമ്പോ വിചാരിക്കും, പക്ഷെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാ, നമ്മൾ തളർന്നു പോവില്ലേ? തളർന്നു പോകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. കരയരുത്, തളരരുത് എന്നൊന്നല്ല ഞാൻ പറയണേ. മനുഷ്യനാകുമ്പോ വിഷമം വരും, കരച്ചിൽ വരും. ആ കരച്ചിലിനും തളർച്ചയ്ക്കും അപ്പുറത്തേക്ക് ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് ഈ സമയത്തെ വിഷമമാണ്, ഈ സമയത്തെ തളർച്ചയാണ്, ഈ സമയത്തെ കരച്ചിലാണ് എന്ന് മാത്രം മനസ്സിലോർത്താൽ മതി. നമ്മൾ അവിടെ തന്നെ വീണു പോവേണ്ട ആളുകളല്ല, അവിടെ കിടക്കാനുള്ളതല്ല. എഴുന്നേൽക്കണം, പൊടി തട്ടിയൊന്ന് ചിരിക്കണം, എന്നിട്ട് മുന്നോട്ട് നടക്കണം. എത്ര ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് എന്നുള്ള ആ ഒരു ഫ്യൂവൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം.

0: അറിവിന്റെ കിതാബ്.
1: അങ്ങനെ ബിലീവിംഗ് ഇൻ യുവർസെൽഫ്, ഏത് പ്രതിസന്ധി വന്നാലും ഏത് തളർച്ച വന്നാലും എന്തൊരു വിഷമഘട്ടമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു നാലും കൂടിയ ജംഗ്ഷനിലാണെന്ന് വിചാരിക്കുക. നമ്മൾ വന്നെത്തിയ വഴിയാണ് ആ ഒരു പ്രശ്നം. അപ്പുറത്തും നമുക്ക് മൂന്ന് വഴികൾ വേറെ ഉണ്ട് തിരഞ്ഞെടുക്കാൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളുണ്ട് തിരഞ്ഞെടുക്കാൻ. അതൊന്നും വന്നിട്ടില്ല, അപ്പൊ നമ്മൾ അവിടെ തളർന്ന് നിൽക്കരുത്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഴപ്പമൊന്നുമില്ല എന്നൊന്നും പറയണ്ട, നെഞ്ചു വിരിച്ച് പറയണം അടിപൊളിയായിട്ട് പോണു, സന്തോഷമായിട്ട് പോണു എന്നുള്ളത്. അപ്പോ എഴുത്തൂല ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് സോങ് നമുക്ക് കേൾക്കാം. ആ പാട്ടോടുകൂടി ഇന്നത്തെ എഴുത്തൂല വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. And you are listening to Ahalya FM 90.4. Keetu keetu kootukooda.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
4: अब दिल के भी पास है, दिल्ली के भी पास है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഗുഡ് മോർണിംഗ് എന്താണ് എവിടെയാണ് ആരാണ് എന്ന വിഷമങ്ങളൊന്നും വേണ്ട. യെസ്, അങ്ങനെ അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആർ ജെ ഹീരയാണ്. എന്താണ് വിശേഷം? ചില സ്ഥലങ്ങളിൽ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ചെറിയ ചുമ, ജലദോഷം, പനി ഒക്കെ വന്നിട്ടുള്ള ഒരു സമയം കൂടിയാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും കുട്ടികളുണ്ട്, കുട്ടികളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ചെറിയ ചുമയും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കുന്നത് ഒരു പതിവാണല്ലേ നമ്മുടെ വീട്ടിൽ. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇനി നടക്കില്ല. ചുമ, അതുപോലെ തന്നെ ജലദോഷം, പനി അങ്ങനെയുള്ളത് കുട്ടികൾക്ക് വരുന്ന സമയത്ത് ആവശ്യമില്ലാതെ പാരസെറ്റമോൾ, അതുപോലെ ഈ ചുമക്കുള്ള മരുന്നുകൾ, സിറപ്പ് കൊടുക്കില്ലേ, ഈ പരിപാടികളൊക്കെ ഇനി കൃത്യമായി ഡോക്ടറുടെ കുറിപ്പടി, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇത്തരം മരുന്നുകളൊന്നും വാങ്ങിക്കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ പോയിട്ട് ചെറിയ ചെറിയ അലർജി ആയിരിക്കും, ആ അലർജിക്കും നമ്മൾ വെറുതെ പോയി കുറെ മരുന്നുകളൊക്കെ മേടിക്കും. ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇനി നടക്കില്ല. എല്ലാ മരുന്നുകൾക്കും കൃത്യമായി പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഡോക്ടേഴ്സ് മരുന്നുകൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫാർമസി പോകുമ്പോൾ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പുതിയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പം എന്തായാലും നമ്മളുടെ വീട്ടിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഒന്നൊക്കെ ആവിയൊക്കെ പിടിക്കുക നന്നായിട്ട്, പിന്നെ മരുന്ന് മാറുന്നില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് നല്ല പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ മേടിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടപ്പനും കുട്ടപ്പികളായിട്ടൊക്കെ അവിടെ ഇരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നീ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 17-ാം തീയതി ആയില്ലേ, അങ്ങനെ ജൂലൈ മാസമല്ല, ജൂൺ മാസമാണല്ലേ, ജൂലൈയിലേക്ക് ഞാൻ വെറുതെ പോകുന്നു. ഓക്കെ, അപ്പോ ജൂൺ മാസത്തെ 17-ാം തീയതി ഇന്നൊരു ബുധനാഴ്ച ദിവസം, അങ്ങനെ ഒരു നല്ല അടിപൊളി ദിവസം ആവട്ടെ നിങ്ങളുടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ആർ ജി ഹീര ആദ്യത്തെ പാട്ട് തരാൻ പോണം. അതിന് മുന്നേ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്നുള്ളതും കൂടി നമുക്ക് സംസാരിക്കണം. എന്തായാലും പാട്ടുകൾക്ക് ശേഷം നമുക്ക് കൂടെ കൂടാം. ആൻഡ് നിങ്ങളുടെ വിഷസും കൂടി കേൾക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ വിഷസ് വിളിച്ചു പറയാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വിഷസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വാട്സപ്പിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജസും അയക്കാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനത്തിന്റെ ദിവസമാണ് ഇന്ന് എന്നാണ് പറയാനുള്ളത്. എന്താണ് ആ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. പാട്ടുകൾക്ക് ശേഷം എന്തായാലും ബ്യൂട്ടിഫുൾ ട്രാക്കാണ് വരാൻ പോകുന്നത്. അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയിൽ നിന്നൊരു നല്ലൊരു ട്രാക്കോടുകൂടി നിങ്ങളുടെ ദിവസം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിഷയുന്നത് ആർ ജെ ഹീരയാണ് ഓൺ അഹല്യ എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
3: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതെന്ത് സാധനം ചോദിച്ചാൽ, ഇന്ന് വേൾഡ് ഇമോജി ഡേ ആണ്. ഇമോജികൾ നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരുണ്ടാവാനേ സാധ്യതയുള്ളൂ. സാധാരണ ഇപ്പൊ കീപാഡ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നതിലേക്കൊക്കെ പലരും തിരിഞ്ഞെങ്കിലും ഇപ്പോഴും വാട്സപ്പ് വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജസ് അയക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്മൈലീസിനെ നമ്മൾ അങ്ങ് വിശ്വസിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഈ ഇമോജിയും കൂടെ ആവശ്യമാണ്. ചിലപ്പോൾ വാക്കുകൾ അങ്ങോട്ട് തികയാതെ വരാറുണ്ട്. അങ്ങനെ അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഇതാരാ?
4: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
4: ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
3: ഓക്കെ ആനന്ദൻ ചേട്ടാ, കണ്ണൂർ എങ്ങനെ, മഴയുണ്ടോ?
4: ഇല്ല, മഴയില്ല. ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്നലെ രാത്രി ഒരല്പം മഴ പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിന്റെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളും ലക്ഷണങ്ങളൊക്കെ ഉണ്ട് മഴേന്റെ.
3: ഓക്കെ, അപ്പൊ നല്ലൊരു ഫ്രഷ് മോർണിംഗ് അല്ലേ?
4: നല്ലൊരു ഫ്രഷ് മോർണിംഗ്. കാരണം എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസം നല്ല വെയിലെല്ലാം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ പുലർച്ചെയുള്ള മഴയില് വിടർന്ന പൂക്കളൊക്കെ എന്താ വരേണ്ടത്, മഴ കൊണ്ടിട്ട് ഒരു അല്പം ഇങ്ങനെ തലയുയർത്തി നമ്മള് സാധാരണ ഗുഡ് മോർണിംഗ് പറയാറുണ്ടായിരുന്നു.
3: ആണോ?
4: പക്ഷേ അതെല്ലാം ഇങ്ങനെ തല താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഉള്ളത്, വിടർന്ന പൂക്കളല്ല.
3: ഓക്കെ, എന്തായാലും നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉള്ള ഒരാളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യം വന്നിട്ട്, നമ്മൾ ഇന്ന് വേൾഡ് ഇമോജി ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോ ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ അവരവരുടെ മുഖം ഇങ്ങനെ ആലോചിക്കുമ്പോ ഏത് ഇമോജിയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക?
4: പിന്നെ ഇങ്ങനെ മുഖം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോ
3: ഏത് ഇമോജി ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഉപയോഗിക്കുന്നേ?
4: ഒന്നും ഞാൻ മെസ്സേജ് തന്നെയാണ്.
3: ആ മെസ്സേജിൽ നമ്മൾ ഇമോജീസ് ഉപയോഗിക്കില്ലേ, പല പല മുഖങ്ങള്.
4: ആ മുഖങ്ങള് അത് നമ്മള് നോക്കുന്ന പറഞ്ഞാല് നമ്മളെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും പിന്നെ അവരുടേത് ഒരു ദൈവത്തിന്റെ മുഖങ്ങളൊക്കെ ഇങ്ങനെ ഫോണിലൂടെ ഇങ്ങനെ കണ്ടു കാരണം കൂടുതലും ഇങ്ങനെ
3: സ്റ്റിക്കേഴ്സ് ആണോ?
4: ആ അതെ അതെ അതെ, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും അത് ഇങ്ങനെ അത് തന്നെയാണ്. ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഇത് കാണുമ്പോഴാണ് ഞാൻ അത്
3: സേവ് ചെയ്ത് വെക്കുക. അപ്പൊ ഇമോജീസ് ഒന്നും വേണ്ട, ഞാൻ ഫുള്ള് ഭക്തി മാർഗമാണ്, എല്ലാവർക്കും ഭക്തി പകർന്നു നൽകലാണ് പണി അല്ലേ?
4: അതെ അതെ അതെ. ഗുഡ് മോർണിംഗ് വിടുമ്പോഴും പിന്നെ എന്തെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ചരിത്ര കഥകളൊക്കെ വരുമ്പോ മറ്റുള്ളവർക്ക് പാസ് ചെയ്യും.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇമോജിയിൽ നിന്ന് സ്റ്റിക്കേഴ്സ് ആണ് കുറച്ചും കൂടി ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആനന്ദ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും ആർക്കാണ് വിശ്വസ് പറയൂ.
4: പിന്നെ ഞാൻ ഈ പരിപാടി, ഞാൻ സാധാരണ ഉച്ചക്കത്തെ പരിപാടിയിലാണ് ഹീരിയായിട്ട് സംസാരിച്ചത്. ഈ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിലൊരുപാട് സന്തോഷമുണ്ട്.
3: എനിക്കും സന്തോഷം.
4: അപ്പൊ ആശംസ എല്ലാ ദൈവഭക്തർക്കും ആയിക്കോട്ടെ, നല്ലൊരു ആശംസ.
3: ഭക്തിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മള് അടുത്ത പാട്ട് വെച്ചു കൊടുക്കും. ഓക്കെ ശരി ചേട്ടാ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ആനന്ദൻ ചേട്ടനാണ് വിളിച്ചത്. ആനന്ദൻ ചേട്ടന് ഇമോജീസ് ഒന്നും വലിയ താല്പര്യമില്ല, സ്റ്റിക്കറുകളാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാറുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണല്ലോ, എനിക്ക് അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. എന്തായാലും അടുത്ത കോളർ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ഇമോജി എന്നുള്ളത്. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഞാൻ മോഹനൻ കുന്നത്തൂർമേട്.
3: മോഹനൻ ചേട്ടാ, സുഖാണോ?
5: സുഖം തന്നെ.
3: ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്? കുന്നത്തൂർ അല്ലേ?
5: കുന്നത്തൂർമേട് ടൗണ് തന്നെയാണ്, പാലക്കാട് ടൗണാണ്.
3: ഓക്കെ ഓക്കെ. അപ്പൊ
5: ഹീരയായിട്ട് ആദ്യമായിട്ട് വിളിക്കുക.
3: അതെ അതെ അതെ. അപ്പൊ മോഹനൻ ചേട്ടൻ സുഖമായിട്ടിരിക്കണു അല്ലേ?
5: സുഖമായിട്ടിരിക്കുന്നു.
3: ശരി, അപ്പൊ മോഹനൻ ചേട്ടൻ
5: ലൈഫാണ്.
3: ആഹാ, എവിടെയാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ?
5: റവന്യൂ ഡിപ്പാർട്ട്മെന്റ്.
3: ഓക്കെ നൈസ്, ശരി ശരി. ഓക്കെ, അപ്പൊ സർവീസ് ഒക്കെ കഴിഞ്ഞ് സമാധാനായിട്ട് റിട്ടയർമെന്റിലാണ്. അപ്പൊ ഇങ്ങനെ റേഡിയോ കേൾക്കും അല്ലേ? ആണോ, അപ്പൊ റേഡിയോ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണോ?
5: വാട്സപ്പ് ഉപയോഗിക്കും, പക്ഷെ എനിക്ക് ഈ സൈറ്റ് കമ്മിയാണ്, അതുകൊണ്ട് വാട്സപ്പ് കോളാണ് കൂടുതലും വിളിക്കുന്നത്.
3: ഓ ഓക്കെ ഓക്കെ, ശരി ശരി.
5: മക്കൾ വെളിയിലാണ്, അപ്പൊ വാട്സപ്പ് കോള് പറ്റത്തുള്ളു.
3: ആ ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഇമോജിയുടെ പറ്റിയൊക്കെ ചോദിക്കുവായിരുന്നു.
5: അതിനെ പറ്റി കൂടുതൽ അറിയില്ല, പക്ഷെ എനിക്ക് മെസ്സേജ് ഇപ്പൊ വിളിച്ച ആളുണ്ടല്ലോ, കുട്ടിയൊക്കെ മെസ്സേജ് അയക്കും, വാട്സപ്പ് മെസ്സേജ് അയക്കും. പറഞ്ഞ പോലെ കൃഷ്ണൻ ദൈവത്തിന്റെ മാത്രമേ അയക്കും.
3: ഓക്കെ, അപ്പൊ ഭക്തിയാണ് പകർന്നു തരാറുള്ളത് അല്ലേ?
5: ഏജിന്റെ വെച്ചോണ്ടായിരിക്കും മൂപ്പര് ഈ ഭക്തിപരമായ കാര്യങ്ങളൊക്കെ.
3: ഓക്കെ ശരി, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് പറയണ്ടേ?
5: ഇന്ന് വിഷസ് ആദ്യമായിട്ട് ഇപ്പം അഹല്യയിലേക്ക് സ്വാഗതം പറയുന്ന ഈറയ്ക്ക് ആയിക്കോട്ടെ ആദ്യമായിട്ട്, പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്നു.
3: ഓക്കെ, അപ്പൊ എനിക്കും ബാക്കി റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അല്ലെ? ശരി ഏട്ടാ, താങ്ക് യു ട്ടോ, താങ്ക് യു സോ മച്ച്, ബൈ. അപ്പൊ എന്തായാലും മോഹനൻ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും വിഷസ് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പൊ ഈ ഇമോജീസിനെ പറ്റി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക, നമുക്കൊക്കെ പലർക്കും ഫേവററ്റ് ആയിട്ടുള്ള പല ഇമോജീസ് ഉണ്ടോ? പക്ഷെ പലർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഇമോജി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഇമോജി ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും വാട്സപ്പിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ രണ്ട് ഹാർട്ടങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെ? ലവിന്റെ ചിഹ്നം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ഇട്ട് കൊടുക്കും. ഓക്കെ, എന്തായാലും ഇഷ്ടമുള്ളത് പലർക്കും പലതായിരിക്കും. എന്തായാലും ദേ നമുക്ക് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
3: ഹലോ, ഇതാരാണ്?
6: മനോഹരൻ.
3: മനോഹരൻ ചേട്ടാ, എവിടുന്നാണ്?
6: ഊട്ടിയിലാണ്.
3: ഊട്ടിയിലാണ്? ഓക്കെ, എങ്ങനെയുണ്ട് അവിടെ തണുപ്പൊക്കെ?
6: അതെ, നല്ല തണുപ്പാ. കൂട്ടുകാരന്റെ ഷോപ്പ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു കുറച്ച് മാസം നോക്കുമ്പോൾ, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഷോപ്പ് കാണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നാണ്.
3: ഓ നൈസ് നൈസ് നൈസ്. അപ്പൊ എന്തുണ്ട് ഇന്നത്തെ ടോപ്പിക്? കേട്ടോണ്ടേ
6: ഇന്നത്തെ? ആ കേട്ടു.
3: വാട്സാപ്പും ഇമോജിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ?
6: ആ, ഞാൻ സാഹചര്യം അനുസരിച്ച് ഓരോ ഇമോജി ഉപയോഗിക്കും. ഒന്നും മാത്രമില്ല, ചിലപ്പോ നല്ല തമാശയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്ന ഇമോജി ആയിരിക്കും.
3: ഓക്കെ,
6: അതല്ലെങ്കിൽ അറിയാലോ, ഒരു സാഹചര്യം ഒരേ ഇമോജി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ.
3: അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് മാറ്റും.
6: അതെ അതെ അതെ.
3: ഓക്കെ ശരി ശരി. എന്നാലും ഒരു ഇത്തിരി കൂടി ഇഷ്ടം കൂടുതൽ ഇടക്കിടക്ക് ഇടാൻ തോന്നുന്നത് ഏതാ?
6: നമുക്ക് എപ്പോഴും എന്താ പറയാ, ഒരു പൊട്ടിച്ചിരിക്കുന്ന ഇമോജി ആയിരിക്കും കൂടുതൽ, കാരണം ചെറിയ തമാശ ആണെങ്കിലും ആ ഇമോജി നല്ലൊരു എഫക്ട് ചെയ്യും. അയച്ച ആൾക്കാണെങ്കിലും ഒരു സന്തോഷം തോന്നിക്കും, കൂടുതൽ
3: ഓക്കെ നൈസ് നൈസ്. അപ്പൊ അത് എല്ലാവർക്കും ഒരു സന്തോഷം പകരുന്ന ഒരു ഇമോജി ആണല്ലേ? ഓക്കെ നൈസ് നൈസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ്?
6: എല്ലാവർക്കും, അഹല്യ റേഡിയോ കേൾക്കുന്നവർക്കും കേൾക്കാത്തവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. എത്താത്തവർക്കും എത്താത്ത ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും.
3: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ മനോഹരൻ ചേട്ടനാണ് വിളിച്ചത്. മനോഹരൻ ചേട്ടൻ പറഞ്ഞത് മറ്റേ ചിരിച്ചിട്ട് ഇങ്ങനെ കണ്ണീരൊക്കെ വരുന്ന ഒരു സ്മൈൽ ഇല്ല, അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്. ചെറിയ തമാശ ആണെങ്കിലും അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സന്തോഷമാവുന്ന പറയണേ. ഓക്കെ, അപ്പൊ നല്ലൊരു ആൻസർ ആയിരുന്നു അത്. എന്തായാലും അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
7: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ?
7: ഗുഡ് മോർണിംഗ്, ചന്ദ്രറാർന്ന് ഷമ്മുന്നാണ്.
3: ഓക്കെ ഷൺമുഖം ചേട്ടാ, എന്താണ് വിശേഷം?
7: എന്ത് ഇങ്ങനെ പോണം, കുഴപ്പമൊന്നുമില്ല. ഹീരയാണോ?
3: ഹീര
7: എന്നൊരു പേര് മറക്കില്ല എപ്പോഴും.
3: ഓക്കെ, അപ്പൊ വാട്സപ്പ് ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന ആളാണോ? വാട്സപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ?
7: ശരിയാ, മനസ്സിലായില്ല.
3: വാട്സപ്പ്, വാട്സപ്പ് ഫോണിലൊരു വാട്സപ്പ് ഇല്ലേ മെസ്സേജ് അയക്കണത്?
7: അതെ.
3: അത് ഉപയോഗിക്കാറുണ്ടോ?
7: ആ, ഉപയോഗിക്കാറുണ്ട്.
3: അതില് സ്മൈലുകൾ ഉപയോഗിക്കാറുണ്ടോ? കരയണത്, ചിരിക്കണത്, ഹാർട്ട് അങ്ങനെയൊക്കെ?
7: പാട്ട്, നിറയെ പാട്ട് കേൾക്കും, പിന്നെ നല്ല നല്ല കാര്യങ്ങളുള്ളത് വേറെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും.
3: ആണോ? ഓക്കെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അയക്കാൻ ഇഷ്ടമുള്ള ആ ഇമോജി ഏതാ? ചിരിക്കണതാണോ?
7: നമ്മൾ അധികമായിട്ട് ഇഷ്ടപ്പെട്ട് പാട്ടാണ്.
3: പാട്ടുകൾ അയച്ചു കൊടുക്കോ?
7: ആ, പിന്നെ
3: അതാണ് മെയിൻ പരിപാടി.
7: അതൊക്കെ നമ്മുടെ പഴയ ടി എം സൗന്ദരരാജൻ, സുശീല, അന്നത്തെ ഇത് എന്തുവരെ ഒരു 30-40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പാട്ട് ഇന്ന് നമ്മൾ ആസ്വദിക്കണ്ടല്ലേ?
3: ഉറപ്പായിട്ടും.
7: പിന്നെ ഒരു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇല്ല അതിന് മുമ്പിൽക്ക് ആഴ്ച ഒരു പാടം റിലീസായി എന്ന് വെക്കുക, അത് അന്നത്തോടെ ആ പാട്ട് കഴിഞ്ഞു ഇല്ലേ?
3: ആ ചിലതൊക്കെ
7: ചിലതൊക്കെ അങ്ങനെ പറയണേ. ഒരു പാട്ടോ എന്താ പാട്ടിന്റെ അർത്ഥങ്ങൾ? അയ്യോ
3: ശരി ശരി ശരി. അപ്പൊ ഓക്കെ, ഇന്നപ്പൊ ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ നമുക്ക്?
7: നമ്മുടെ എലപ്പുള്ളിയിലെ ടൂ വീലർ സതീഷ് പറഞ്ഞ ഓർത്ത് ഞാൻ വിളിക്കുന്ന കംപ്ലൈന്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ.
3: ഓക്കെ,
7: ഇന്ന് അവർക്ക് ഒരു രണ്ടുപേരി പാട്ട്
3: ശരി പാടിക്കോളൂ.
7: ശിലരാശയ്ക്കും തേവയ്ക്കും വാഴ്വിക്കും വസതിക്കോറാർക്കാൽ പിടിപ്പാർ, ഒരു മാനമില്ലേ അതീനമില്ലേ അവർ എത്തേതും വാൾ പിടിപ്പാർ.
3: എന്റെ അമ്മേ, എനർജറ്റിക് സോങ് ആണല്ലോ രാവിലെ തന്നെ.
7: അല്ല അകല്യല്ല, ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടും. ഇപ്പൊ മോള് വന്ന പിന്നെയാണ് ഇപ്പൊ ആദ്യമായിട്ട് പാടുവാണ്.
3: പക്ഷെ
7: എല്ലാവരും പറയു അല്ല, പിന്നെ പൊതുവെ എന്റെ സൗണ്ട് കുറച്ച് കൂടുതലാണേ.
3: ഓക്കെ,
7: അപ്പോ അവര് പറയും അയ്യോ സമ്മോട്ടം പാട്ട് പാടേ എന്റെ ചെവി പൊട്ടി പറയും. അഭയാമി വർഷ പിന്നെ ആയില്യം അതിന് മുമ്പില് നന്ദുമോള് പറഞ്ഞ് ഇവരുടെ എല്ലാത്തിനും ഞാൻ എപ്പോഴും വിളിക്കാറുള്ളൂ.
3: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും താങ്ക് യു, എനിക്ക് പാട്ട് പാടി തന്നതിൽ സന്തോഷം കേട്ടോ.
7: ഓക്കെ
3: ബൈ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ ഷൺമുഖം ചേട്ടന്. അപ്പോ പാട്ടുകളാണ് വെച്ചു കൊടുക്കൽ, ഇമോജീസിലൊന്നും കാര്യങ്ങൾ നടക്കില്ല, പാട്ടുകളാണ് മെയിൻ ആയിട്ട് വെച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് അടുത്ത പാട്ട് ഞാനും വെച്ചു തരാൻ പോവാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു പാട്ട് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിൽ നിന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും നിങ്ങളുടെ കോളുകളും മെസ്സേജസിനൊക്കെ വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീറ ഓൺ അഹല്യ വിഷസ്. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 23 മിനിറ്റും കഴിയാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ്. ദേ ആരൊക്കെയോ നമ്മളെ വിളിക്കുന്നുണ്ട്. ഒന്നും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം കോള് കണക്ട് ചെയ്യാമായിരുന്നു അല്ലെ. അപ്പൊ ഇമോജി ഡേനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സേ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? ജ്യോതി ചേട്ടാ, സുഖാണോ? ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം കേട്ടോ. ആണോ, കീപാഡ് ഫോൺ ആണോ ഉപയോഗിക്കണേ? ആ, നൈസ് നൈസ് നൈസ്. അതിൽ ഗെയിമൊക്കെ കളിക്കോ? പാമ്പിന്റെ ഗെയിം ഉണ്ടോ? പാമ്പിന്റെ ഗെയിം ഉണ്ടോ? എന്തോ ഒരു എനർജി ഇല്ലാത്തേ. ശരി, ഓക്കെ. അപ്പൊ എന്താണ്, ഇന്ന് മഴയൊക്കെ ഉണ്ടോ രാവിലെ?
5: മഴ അങ്ങനെ മൂടി കെട്ടിക്കണം നിൽക്കുന്നുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. പാലക്കാട് മാത്രമേ പെയ്യാത്തുള്ളൂ, ബാക്കി എല്ലാവരും പെയ്യുന്നുണ്ട്.
4: കറക്റ്റ് കറക്റ്റ്. ശരി, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസം കൊടുക്കേണ്ടത് നമുക്ക്?
5: വിശ്വസ നമ്മുടെ വളിയോടി കൃഷ്ണേട്ടൻ, ഷെയ്ഫുദ്ദീൻ ചേട്ടൻ, ഗുരുവായൂരപ്പൻ ചേട്ടൻ, പിന്നെ നമ്മുടെ സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ ഇവർക്ക്. പിന്നെ ഇന്നത്തെ പിന്നെ ഓർമ്മയിലുള്ള ഗാനങ്ങൾ വളരെ ഹൃദ്യമായിരുന്നു.
4: ആണോ, താങ്ക് യു.
5: വളരെ വളരെ ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് എന്തായാലും തീരക്കുന്നു. അധികം സംസാരിക്കാതെ ചുരുങ്ങിച്ചൊല്ലി വിളങ്ങി തമിഴിൽ പറയുമ്പോലെ
4: സോ മച്ച് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേൾഡ് ഇമോജി ഡേ ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ ഇത് അടുത്ത കോളർ ഉണ്ട്. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഞാൻ ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ.
4: കൊടുങ്ങല്ലൂർ, ഏ തൃശ്ശൂര്, തൃശ്ശൂര്.
6: ഓക്കേ, എല്ലാം മഴയൂട
4: ആണോ? ആ, രാവിലെ അമ്മ എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു രാവിലെ നല്ല മഴയാണ് തൃശ്ശൂരിന്.
6: രണ്ടുമൂന്ന് ദിവസമായിട്ട് വെയിലായിരുന്നില്ലേ, അതിന്റെ എല്ലാ ക്ഷീണവും കാലത്ത് തന്നെ തീർത്തു.
4: ഓക്കെ, ശരി. അപ്പൊ ദിവ്യ ചേച്ചി പറയൂ, എന്താണ് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാണ്?
6: ഇമോജി മറ്റേ രണ്ട് കണ്ണിലും ഹാർട്ടായിട്ടുള്ള ഒരു ഇമോജി ഇല്ലേ,
4: ഇങ്ങനെ ഹാർട്ട് തള്ളി നിൽക്കണ ഒരു ഇമോജി,
6: അതാണ് കൂടുതൽ ഉപയോഗിക്കാറ്.
4: ആണോ, നൈസ്. ഓക്കെ ഓക്കെ.
6: പിന്നെ സാഹചര്യത്തിന് അനുസരിച്ച് മാറ്റാറുണ്ട്. കൂടുതൽ നമുക്ക് ചിരി വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്ന ഇടും, അങ്ങനെയൊക്കെ സങ്കടം വരുമ്പോ അങ്ങനത്തെ ഇടും. മാറി മാറി സാഹചര്യത്തിന്
4: അനുസരിച്ച് മാറ്റാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മള് കാണുന്നതിലൊക്കെ ഒരു ഒരു സ്നേഹം കണ്ടുപിടിക്കുന്നു എന്നാണ് ആ ഒരു ഇമോജിയുടെ അർത്ഥം, ഈ ഹാർട്ട് പുറത്തേക്ക് വരുന്നതിന്റെ. അപ്പൊ അങ്ങനെ എപ്പോഴും നല്ല നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ കണ്ടുപിടിക്കാൻ ദിവ്യ ചേച്ചിക്ക് പറ്റട്ടെ. ഓക്കെ,
6: തീർച്ചയായും.
4: ശരി, അപ്പൊ പിന്നെ ഏതാണ് നമുക്ക് വിശ്വസൊക്കെ ആർക്കാണ് കൊടുക്കേണ്ടത്?
6: വിശ്വസ് എല്ലാവർക്കും ഇരിക്കട്ടെ.
4: ആ, എല്ലാവർക്കും, അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
6: എല്ലാവർക്കും.
4: ഓക്കെ ദിവ്യചേച്ചി, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ, ബൈ. ഓക്കെ, അപ്പൊ ദിവ്യചേച്ചി പറഞ്ഞത് ഇങ്ങനെ ഹാർട്ട് തള്ളി നിൽക്കുന്ന ഒരു ഒരു ഒരു എന്താ പറയുക, രണ്ട് കണ്ണിൽ ഇങ്ങനെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു ഇമോജിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാന്നാണ് പറയണേ. അടുത്ത കോളർ ഉണ്ട്, ഹലോ, ഇതാരാണ്?
7: ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്, പേര് അറിയൂ?
7: ഞാൻ പ്രമോദ്.
4: പ്രമോദ്, പ്രമോദ് എവിടുന്ന വിളിക്കണേ?
7: ഞാൻ മുട്ടിക്കുളങ്ങര.
4: മുട്ടിക്കുളങ്ങര, ഓക്കെ. പാലക്കാട് തന്നെയാണോ?
7: പാലക്കാട് തന്നെയാണ്.
4: ഓക്കെ, നൈസ് നൈസ്. അപ്പോ എന്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാണെന്നാണ് ഇന്നത്തെ എന്റെ ചോദ്യം. അപ്പോ ഇമോജീസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ടോ? ഹാർട്ട് ആണോ? സ്നേഹം അങ്ങ് അങ്ങ് പടർത്തി കൊടുക്കുവാണ് അങ്ങ് അല്ലേ? ഓക്കെ, നൈസ് നൈസ്, ഓക്കെ നൈസ്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ആർക്കൊക്കെയാണ് വിശ്വസ് കൊടുക്കണ്ടേ?
7: ഇന്ന് വിശ്വസ് എന്ന് പറഞ്ഞത് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും, പിന്നെ എന്റെ സ്നേഹിതയായ എന്റെ വൈഫ് സ്തുതി,
4: ഓക്കെ,
7: എന്നിവരെ എല്ലാവർക്കും. പിന്നെ എന്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ്, ഞങ്ങളുടെ ഈ ഭാഗത്ത് നിങ്ങളുടെ ഈ എഫ് എമ്മിന്റെ ആ റേഞ്ച് ഉണ്ടല്ലോ,
4: റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ?
7: ഇഷ്യൂ ഉണ്ട്. പാലക്കാട് ടൗണ് വിട്ട് കഴിഞ്ഞാലും അതുപോലെ ഈ മുട്ടിക്കുളങ്ങര, ഈ കോങ്ങാട്, ഇതൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പെടുന്ന സ്ഥലമാണ്.
4: നൈസ്. ഓക്കെ, അപ്പൊ മുട്ടിക്കുളങ്ങര ഭാഗത്തുള്ള ടെക്നിക്കൽ ഇഷ്യൂ ആണ് അല്ലെ? ഞാൻ അതെന്തായാലും ഇവിടെ പറയാം.
7: ടൗണിലുണ്ട്
4: ഇഷ്യൂ. ഓക്കെ, ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും അതൊന്ന് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറയാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. യെസ്, അപ്പൊ പ്രമോദാണ് വിളിച്ചത്. അപ്പൊ പ്രമോദേട്ടൻ പറയുന്നത്, പ്രമോദേട്ടൻ ഇഷ്ടമുള്ളത് ഹാർട്ടാണ്, സ്നേഹം അങ്ങ് വാരി വാരി വിതറുവാണെന്നാണ് പറയുന്നത്. നല്ലൊരു കാര്യമാണ് അല്ലേ? എന്റെ അടുത്ത കോളർ ഉണ്ട്, ഹലോ, ഇതാരാണ്?
8: ഹലോ ഹീര മോളെ.
4: ഹലോ, ഇതാരാ?
8: ഞാൻ കുമാരി, മരവിൽ നഗർ ചിറ്റൂർ. ഹീര മോളോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
4: യെസ്, നല്ല ശബ്ദമാണല്ലോ.
8: അവതരണം ഒക്കെ ഹീരമോളുടെ അടിപൊളിയാണ് കേട്ടോ.
4: താങ്ക് യു ചേച്ചി, താങ്ക് യു.
8: ഓർമ്മയിലുള്ളതും ഗാനങ്ങള്, എന്താ അവതരണം, പാട്ടും പാടിയിട്ടാണ് തുടക്കം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടമായി.
4: താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്തായാലും കുമാരി ചേച്ചിയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇങ്ങനെ ഈ മഞ്ചാടിയൊക്കെ നമ്മളൊരു ചെപ്പിലിട്ട് കിലുക്കില്ലേ, അതുപോലെ ഉണ്ട് കേക്കാൻ. കിലുക്കിലും സൗണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ? വാട്സാപ്പിൽ ഇമോജീസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ?
8: നമ്മളിങ്ങനെ ഗുഡ് മോർണിംഗ് ഇടില്ലേ, അത് കൂടുതലും ദൈവത്തിന്റെയാണ്
4: ഇടുന്നത്. അപ്പൊ ഇമോജീസ് ഒന്നും പോരാ, ദൈവത്തിന്റെ സ്റ്റിക്കർ തന്നെ വേണം.
8: അതൊക്കെയാണ്. പിന്നെ പൂക്കള്, പിന്നെ തിങ്കളാഴ്ചയാണെങ്കിൽ ശിവന്റെ, ചൊവ്വാഴ്ചയാണെങ്കിൽ ഗണപതിയോ മുരുകൻ.
4: ഓ,
8: ഇന്നിപ്പോ പിന്നെ കണ്ണന്റെ ആയിട്ടിരിക്കുന്നു, രാധയും കൃഷ്ണനും.
4: ശരി ശരി, ഓക്കെ.
8: വ്യാഴാഴ്ച ആണെങ്കിൽ ഗുരുവാർ സായിബാബനെ ഇടും.
4: ഓ നൈസ് നൈസ്, ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
8: അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾ എല്ലാവർക്കും. കൊറേയായി മോള് വന്നപ്പോ തുടങ്ങി എനിക്ക് വിളിക്കണം വിളിക്കണം, ഒരു ദിവസം മെസ്സേജ് മാത്രം ഇട്ടു.
4: ഓക്കെ.
8: അപ്പൊ ഈ പേര് കൂടുതലും ബോംബെ വൈക്കാണ് ഞാൻ കേട്ടിരിക്കുന്നത്.
4: ഓ, ഹീരാന്നല്ലേ?
8: അതെ അതെ. എന്നിട്ട് അന്ന് മോള് പറഞ്ഞില്ലേ മൂന്ന് പെൺകുട്ടികളാണ്, ആ പേരൊന്ന് പറയൂ.
4: മീര, താര, ഹീര.
8: ഫസ്റ്റിനെ ഏതാ?
4: മീര, എന്റെ മൂത്ത.
8: ഓ ശരി ശരി, എനിക്ക് താര ഹീരാന്ന് മാത്രം ഓർമ്മ വന്നു കേട്ടോ. പക്ഷെ ഫസ്റ്റിന് എന്താണ്ടപ്പ പറഞ്ഞത് മോള് എന്നുള്ള ചിന്തയാവും. മീര, സൂപ്പർ.
4: ഓക്കെ ശരി ഡോ ചേച്ചി,
8: എല്ലാവർക്കും ഒരു ആശംസ, നല്ലൊരു ദിവസം.
4: ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ എന്തായാലും കുമാരി ചേച്ചിയാണ് വിളിച്ചത്, ഫുൾ എനർജിയാണ് രാവിലെ തന്നെ കുമാരി ചേച്ചി തന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയാ, നമുക്കിനി ഇമോജീസിലൊക്കെ ദൈവങ്ങളുടെ സ്റ്റിക്കറും കൂടി കൊണ്ടുവരണം എന്നൊക്കെ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എന്തായാലും അടുത്ത മെസ്സേജ് അല്ല, അടുത്ത കോൾ ആരാ നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
9: ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
4: ഗുഡ് മോർണിംഗ്. കൃഷ്ണൻ ചേട്ടാ, സുഖാണോ?
9: സുഖമായിരിക്കുന്നു, വലിയ കുഴപ്പമില്ല.
4: അങ്ങനെ എന്നെ പോട്ടെ. എന്ന് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ കൃഷ്ണൻ ചേട്ടൻ?
9: ഇല്ല, ഞാൻ വാട്സപ്പ്, ഞങ്ങക്ക് വാട്സപ്പ് ഒന്നുമില്ല, ചെറിയ ഫോൺ, നമ്മുടെ പഴയകാലത്ത് 500 rupees ഫോണില്ലേ, ആ 500 rupees ഫോൺ, അതന്നെ ഞങ്ങൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
4: ഓക്കെ, അതിന്റെ ഉള്ളിൽ ഗെയിമൊക്കെ കളിക്കോ?
9: ഏ,
4: ഗെയിം കളിക്കോ? ഗെയിം
9: ഗെയിം ഒന്നും കളിക്കില്ല, അതൊന്നും. ഞങ്ങൾ റേഡിയോ പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് കുറെ ആൾക്കാരുണ്ട്, പ്രായം ചെന്ന ആൾക്കാർ, സീനിയർ സിറ്റിസൺ ആൾക്കാർ, അവരിനെ അങ്ങനെ വിളിക്കും, സംസാരിക്കും, പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും. അത് മാത്രമുള്ള വേറെ പരിപാടി ഒന്നുമില്ല.
4: ഓക്കെ ചേട്ടാ, പിന്നെ ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
9: ഇന്നലെ വിഷയത്ത് പറയുകയാണ്, ബാലൻ പല്ലസേന, ജ്യോതി പാറ, ഗോവി പഴത്തേരി, ശാന്തി സുമേഷ്, സത്യവർമ്മ കരിഞ്ഞാലിപ്പള, മാധവൻ പത്സല, സൈഫുദ്ദീൻ ഹസീന കോഴി, കണ്ണത്തിക്കോട് ഗുരുവായൂർക്കും തിരുവല്ലാമല, രമണി അത്തിക്കോട് ഓമന കൈതക്കോഴി, ഇന്ദിരാത്തേം കുരിശി, ചെന്താമര വേമ്പറ,
4: എന്റെ അമ്മ ഇതൊക്കെ എഴുതി വെച്ചാൽ
9: അങ്ങനെ എല്ലാവർക്കും. ഞങ്ങൾക്ക് ബൈഹാർട്ടാണ്.
4: ശരി ശരി, ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ എന്തായാലും നല്ല ദിവസം. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും കൃഷ്ണൻ ചേട്ടനെ നമുക്ക് ഇമോജീസ് ഒന്നും നടക്കില്ല, നമ്മള് വളരെ സാധാരണ ഫോണൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ സ്ക്രീൻ ടൈം വളരെ കുറവായിരിക്കും കേട്ടോ. എനിക്കത് കേൾക്കുമ്പോൾ ചെറിയ അസൂയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, ഇതാരാണ്?
10: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര.
4: ഗുഡ് മോർണിംഗ്, ഇതാരാ?
10: ഞാൻ ഗുരുവായൂരപ്പനാണ്, തിരുവല്ലാമലയിന്ന്.
4: ഓക്കെ, എന്തുണ്ട് അവിടെ വിശേഷം?
10: നല്ല വിശേഷം, നല്ല മഴയാണ് രാത്രി മുതല്.
4: ആണോ? ഓക്കെ ശരി.
10: നമ്മള് തൃശ്ശൂരുകാരല്ലേ, അപ്പൊ തൃശ്ശൂരിന് മഴയുണ്ട്.
4: ഓക്കെ, അപ്പൊ ഫോണില് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാ?
10: ആ, അതെ അതെ അതെ.
4: ഓക്കെ, അപ്പൊ ഇമോജീസ് ഏതാ കൂടുതൽ ഉപയോഗിക്കാറ്?
10: അങ്ങനെ ഞാൻ വല്ല കോമഡി ഒക്കെ അങ്ങനെ കാണും, പിന്നെ അയക്കുന്നത് വല്ല അങ്ങനെ വല്ല കോട്ടുകളൊക്കെ, നല്ല നല്ല കോട്ടുകളൊക്കെ ഞാൻ വാട്സാപ്പിൽ അയക്കും.
4: ഓക്കെ ഓക്കെ, അപ്പൊ കോട്സ് അയക്കാനാണ് ഇഷ്ടം, ഇമോജീസ് ഒന്നും വേണ്ട അല്ലേ?
10: അതങ്ങനെ ഒന്നുമില്ല.
4: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ?
10: വിശ്വസ് നമ്മുടെ സഹദേവൻ ചേട്ടൻ, സരസ്വതി ചേട്ടൻ, കൃഷ്ണേട്ടൻ, അപ്പപ്പുളയൂർ മാധവൻ ചേട്ടൻ, ഗോപിയേട്ടൻ, ജ്യോതിപാറ, ആലത്തൂർ ബഷീർ.
4: ഓക്കെ,
10: എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
4: എനിക്കും താങ്ക് യു ചേട്ടാ. അപ്പൊ അങ്ങോട്ട് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പനാണ് വിളിച്ചത്. അപ്പോ ഒരുപാട് നല്ല റിക്വസ്റ്റുകളും വിശ്വസമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദൂരെ ദൂരെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം മാർജി ഹീരയാണ്. അപ്പൊ കേട്ട് കേട്ട് ഇങ്ങനെ കൂട്ടുകൂടി പോവാം. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും എന്ന് ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് പാട്ടിലേക്ക് പോവാം.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
2: അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്ന ആ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹലോ, ഇതാരാണ്?
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
3: കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആളാണ്, കഞ്ചിക്കോട്ട്.
2: കഞ്ചിക്കോടുള്ള കൃഷ്ണൻകുട്ടി. ചേട്ടാ, സുഖാണോ? ഓക്കെ. അപ്പൊ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ?
3: അതറിയില്ല മോള് എനിക്ക്.
2: അയ്യോ, വാട്സപ്പ് ഇല്ലേ?
3: ഫോണിലുണ്ട്.
2: ആ, ഉപയോഗിക്കില്ല?
3: ഉപയോഗിക്കില്ല, അറിയില്ല.
2: ശരി ശരി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ആർക്കാ വിശ്വസ?
3: കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് നല്ല പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ.
3: ശരി ശരി,
2: ഓക്കെ ചേട്ടാ. ആ,
3: ഹലോ ഹലോ ഹലോ.
2: ആ, പറഞ്ഞോളൂ.
3: എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്, പക്ഷെ എനിക്ക് എന്റെ പേരേ അറിയില്ല. എല്ലാവരും എന്നെ നാണു ഹോട്ടൽ എന്നാ വിളിക്കുന്നത്.
2: ആണോ?
3: ആ, നമ്മളിവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്.
2: ആ, നൈസ്. ആ,
3: ഉച്ചക്ക് മാത്രം ഉച്ചഭക്ഷണം.
2: ഓക്കെ ഓക്കെ.
3: അതുകൊണ്ട് എല്ലാവരും വരുന്നവരൊക്കെ എന്നെ നാണു ഹോട്ടൽ നാണു ഹോട്ടൽ എന്നാ വിളിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ ഞാൻ എന്താ വിളിക്കണ്ടേ?
3: മോൾക്ക് സൗകര്യമുള്ളത് വിളിക്കാം.
2: ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും കൃഷ്ണൻകുട്ടി ചേട്ടാ തന്നെ വിളിക്കാം കേട്ടോ.
3: അത് വേണ്ട, എനിക്ക് നാണോട്ട എന്ന എന്റെ അച്ഛന്റെ പേരാണ് നാണു.
2: ഓ, അപ്പൊ അതാണ് അങ്ങനെ വിളിക്കുന്നത് അല്ലേ?
3: അത് കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
2: ഓക്കെ നാണുവേട്ടാ.
3: ഓക്കെ,
2: ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ വിളിക്കാം കേട്ടോ.
3: ഓ ശരി
2: ശരി, ഓക്കെ ബൈ. അപ്പൊ എന്തായാലും കൃഷ്ണൻകുട്ടി ചേട്ടന് വേറൊരു റിക്വസ്റ്റ് ആണ് പറയാനുള്ളത്. എന്നെ നാണു എന്ന് വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ നാണുവേട്ടാന്ന് വിളിക്കാം അല്ലെ ഇനി മുങ്ക്. ഓക്കെ, അടുത്ത കോൾ ആരാ നോക്കാം. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര, അജീഷ് പൊൻപറമ്പാണ്.
2: അജീഷേ, സുഖാണോ?
4: സുഖമാണ്.
2: ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പരിപാടികള്?
4: ഓഫാണ്, ഉണ്ടാതിരിക്കുകയാണ്, റേഡിയോ കേട്ടിട്ട്.
2: ആ, അപ്പൊ റെസ്റ്റ് മോഡാണെന്ന് അല്ലേ? ഓക്കെ, അപ്പൊ അജീഷ് പറയൂ, ഒരുപാട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണോ? ഇമോജീസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ?
4: അതെ അതെ, കൂടുതലായിട്ടും വാട്സപ്പിലും ഇൻസ്റ്റയിലെല്ലാം ലവ് ചിഹ്നമാണ് അയച്ചു കൊടുക്കാറ്.
2: എല്ലാവർക്കും ലവ് ചിഹ്നമാണ്?
4: അതെ, നമ്മുടെ കൊറേ കമന്റ്സ് ഒക്കെ വരുമ്പോഴേ അതൊക്കെ ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞ പോസിബിൾ ആയ കാര്യമല്ല.
2: ആ, നൈസ് നൈസ്. അപ്പൊ ടൈപ്പ് ചെയ്ത് വായിച്ച് എന്നാ ആരും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും കൊറേ സ്നേഹം കൊടുക്കും അല്ലേ? ഓക്കെ അജീഷ്, ഇന്ന് എന്താണ് ഓഫ് ആയോണ്ടാണോ ഒരു ഒരു എനർജി കുറവ് അജീഷിന്? ഓ അത് ശരി. ഓക്കെ അജീഷ്, അപ്പൊ എന്തായാലും നല്ലൊരു ഓഫ് ഡേ ആവട്ടെ ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പൊ ആർക്കാ വിഷസ്?
4: വിഷസ് വനിതാ 2020 വേൾഡ് കപ്പ് നടക്കുന്നല്ലോ. അപ്പൊ ഇന്ന് നമ്മുടെ വുമൺസ് ടീം രണ്ടാമത്തെ കളിക്ക് ഇറങ്ങുന്നുണ്ട്. ആദ്യത്തെ കളിയിൽ ആധികാരികമായി ജയിച്ചു പാകിസ്ഥാനെതിരെ. രണ്ടാമത്തെ കളിയിൽ നെതർലാൻഡ്സിനെതിരെയാണ്, വൈകുന്നേരം 7 മണിക്ക്. അപ്പൊ ഇന്ത്യൻ ടീമിന് എല്ലാവിധ ആശംസകളും.
2: അടിപൊളി അടിപൊളി കേട്ടോ അജീഷ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കേട്ടോ, ബൈ. അപ്പൊ എന്തായാലും അജീഷ് വിമൻസ് ടീമിനാണ് ഫുൾ വിഷസ് ഇന്നത്തെ രാവിലെ കൊടുക്കാനായിട്ട്, ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു പ്ലേ അവർക്ക് ചെയ്യാൻ പറ്റട്ടെ അല്ലെ. അപ്പൊ എന്തായാലും എന്റെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഗുഡ് മോർണിംഗ് മാ ഹീര.
2: ആ, ഗുഡ് മോർണിംഗ്. പുരിയല്ലേ?
5: സിത്തൂർ.
2: സിത്തൂർ

0: நேத்துல
1: என்ன அர்த்தமா தமிழ் பாடல் அப்படிங்கற ஒரு ப்ரோக்ராம்
0: அது நெக்ஸ்ட் வீக்ல இருந்து ஆரம்பிக்குது
1: அப்படியா சரி சரி
0: நெக்ஸ்ட் வீக் ஈவினிங் ஒரு 7:00 கேக்கலாம்
1: 7:00
0: ஓகே அப்போ இன்னைக்கு விஷஸ் எல்லாருக்கும் சொல்றீங்களா அப்போ நாகராஜാണ് നമ്മൾ വിളിച്ചത് എല്ലാവർക്കും വിഷസ് കൊടുത്തിട്ടുണ്ട് ഫോൺ ഒന്നും ഉപയോഗിക്കാറില്ല കാരണം ബിസിയാണ് വർക്കിൽ അപ്പൊ അതുകൊണ്ട് ഇമോജീസിനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഓക്കെ പോട്ടെ എന്തായാലും അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ് ഗീതക്കുട്ടി
0: ഗുഡ് മോർണിംഗ് ഇതാരാണ്
2: ഇത് കൈതുകുഴിയുന്ന ഓമൻ ചേച്ചിയാണ്
0: ഓമന ചേച്ചി സുഖാണോ
2: സുഖമായിരിക്കുന്നു ഇന്നത്തിരി വെയില് കുറവുണ്ട്
0: മഴയാണോ
2: മഴ പെയ്തിട്ടില്ല മഴ മൂടൽ മാത്രം
0: ശരി ശരി വേഗം മഴ പെയ്യൂ കേട്ടോ
2: ആ പെയ്യും
0: ഓക്കെ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ
2: അയ്യോ ഇല്ല മോളെ ചെറിയ ഫോണാണ്
0: ആണോ അപ്പൊ ഈ ചെറിയ ഫോണിൽ ഗെയിമൊക്കെ കളിക്കോ
2: അയ്യോ അതൊന്നും അറിയില്ല
0: വിളിക്കാൻ മാത്രാണോ ഉപയോഗിക്കാപ്പോ
2: വരുന്ന കോള് എടുക്കാനും മാത്രമേ അറിയുള്ളൂ
0: ശരി ശരി ഓക്കെ ശരി അപ്പൊ ഇന്ന് ആർക്ക വിശ്വാസം കൊടുക്കണ്ടേ നമുക്ക്
2: ആദ്യം ഹീരമോളുടെ ശബ്ദം നല്ലപോലെ ഇഷ്ടപ്പെട്ടു
0: ആണോ
2: ആ ചിരിയൊക്കെ നല്ല സുഖമുണ്ട് കേൾക്കാൻ
0: താങ്ക് യു ഓക്കെ
2: ആ അത് പറയാനും കൂടിയാണ് ഞാനിന്ന് വിളിച്ചത്
0: ഓ താങ്ക് യു ട്ടോ ചേച്ചി
2: ആ അപ്പൊ വിശസ് നമ്മുടെ സത്യഭാമ ചേച്ചി കൃഷ്ണേട്ടൻ ബാലേട്ടൻ ഹീബാ ദിനേശ് പിന്നെ മാധവേട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹീരമോൾക്കും
0: താങ്ക് യു ചേച്ചി നല്ലൊരു ദിവസം ആവട്ടെ താങ്ക് യു കേട്ടോ വിളിച്ചേലേ ഓക്കെ അപ്പൊ എന്തായാലും ഓമന ചേച്ചിയാണ് വിളിച്ചത് ഓമന ചേച്ചി എല്ലാവർക്കും ഒരു നീണ്ട ലിസ്റ്റും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വിഷസ് കൊടുക്കണമെന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട് ആരാ നോക്കാം ഹലോ
3: ഗുഡ് മോർണിംഗ് ചീരക്കുട്ടി ഞാൻ ഐഷ
0: ഗുഡ് മോർണിംഗ് ഐഷ ചേച്ചി സുഖാണോ
3: ഓ സുഖമായിരിക്കുന്നു
0: ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ പോയോ ഹലോ ഹലോ ഹലോ ചോദ്യം കേട്ടില്ല അല്ലെ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാന്ന് ഇന്ന് ഇമോജി ഡേ ആണ് ഒന്നും കേട്ടില്ല സാരമില്ല വാട്സപ്പ് ഉപയോഗിക്കോ ആ നിങ്ങൾ എല്ലാരും കുഞ്ഞു ഫോണിന്റെ ആൾക്കാരാണ് അല്ലെ ഓക്കെ ശരി അപ്പൊ ഇന്ന് ആർക്ക നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ
3: എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷയുന്നു ഞാൻ രണ്ടിലെയും പാട്ട് പാടിത്തരാട്ടോ
0: ഇപ്പൊ പാടുന്നുണ്ടോ
3: ആ പാടിത്തരാട്ടോ
0: റെഡി റെഡി ഞാൻ റെഡിയാ പാടിക്കോ
3: നന്നായിട്ട് ഇങ്ങനെ പറയണം കേട്ടോ
0: പറയും പറയും ഉറപ്പായിട്ടും പറയും

பழிடம் உன் பார்வையிட்டின் தரம்.

സൂപ്പർ, ഭയങ്കര ഹൈ പിച്ച് ഒക്കെ ആണല്ലോ പാടുന്നത്. നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ വീട്ടിലപ്പോ? ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, പ്രാക്ടീസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും ഐഷ ചേച്ചി നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ടോടു കൂടിയാണ് ഇന്നത്തെ എന്റെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അഹല്യ വിശ്വസിലെ അടുത്ത പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തമിഴ് സോങ് ആണ്. നമ്മൾ അനീകൻ എന്ന് പറഞ്ഞ സിനിമയിൽ, ധനുഷ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള അനീകൻ സിനിമയിലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് വരുന്നത്. എന്തായാലും വിശ്വസൊക്കെ ഇങ്ങനെ പോന്നോട്ടെ, ഞാനിവിടെ വിശ്വസൊക്കെ വായിക്കാനും കേൾക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അഹല്യ എഫ് എം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര സ്റ്റേജ്, നമുക്ക് ഇങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടി പാട്ടൊക്കെ പാടി പോവാം.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Your lovely wishes on Ahalya FM 90.4.
4: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞത് 55 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ കൂടെ ദേ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഞാൻ വിനോദ് ചെറുപ്പുളശ്ശേരി, ഫ്രം ചെന്നൈ.
4: ആഹാ, ചെറുപ്പുളശ്ശേരിയിലുള്ള ആള് ചെന്നൈയിലാണോ?
5: യെസ്, യെസ്, അതെ അതെ.
4: ഓക്കെ വിനോദ്, എന്തുണ്ട് ചെന്നൈയിലെ വിശേഷം?
5: സുഖം സുഖം, ഇവിടെ അടിപൊളിയായിട്ട് പോകണം.
4: മഴയൊന്നും,
5: ചെന്നൈ അടിപൊളി ജീവിതല്ലേ?
4: പക്ഷെ ചെന്നൈയിൽ മഴയില്ലല്ലോ.
5: മഴയില്ല, മഴയില്ല. ഇന്ന് ചെറുതായിട്ട് ഒരു മൂടിക്കട്ടല കാണുന്നുണ്ട്, പക്ഷെ എന്നാലും മഴയില്ല.
4: ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ന് ഇമോജി ഡേ ആണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാണ് വിനോദ്?
5: ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി അത് തന്നെ, ലവ്, ലവിന്റെ ഇമോജി പ്ലസ് നമ്മൾ തൊഴുകുന്ന ഒരു ഇമോജി ഉണ്ടല്ലോ.
4: തൊഴുത് നിൽക്കുന്ന രണ്ട് കൈയാണോ?
5: ആ രണ്ട് കൈ
4: അത് ഉപയോഗിക്കാറുണ്ടോ?
5: അത് ഉപയോഗിക്കാറുണ്ട്, കാരണം അതിന് കൂടുതൽ ഇതാണ്. ഒരു ഒറ്റ ഒരു ഇമോജിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന്.
4: ചിലരത് നമസ്കാരം പറയാനായിട്ട്,
5: നമസ്കാരം എന്ന് പറയാം, നീ ചെറുമാവ്, നിന്റെ നീ ആൾ അടിപൊളിയാണെന്ന് പറയാം, അതുപോലെ തന്നെ നിന്നെ നമിച്ചു, അതുപോലെ തന്നെ നീ പറഞ്ഞാണ് ശരി, ഓക്കെ, സമ്മതിച്ചു
4: എന്നുള്ള
5: പല രീതിയിൽ മറുപടി ഇല്ലാത്ത പല കാര്യങ്ങൾക്കും അത് ഇട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വേണ്ട രീതിയിൽ എടുത്തോളൂ.
4: എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നല്ലേ.
5: അതെ, അതെ, അതെ.
4: ഓക്കെ, നല്ലൊരു ആൻസർ ആയിരുന്നു വിനോദ്. എന്തായാലും ഇന്ന് ആർക്കാണ് ഇപ്പൊ വിഷസ് കൊടുക്കാനുള്ളത്?
5: വിഷസ് നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഹീരക്കിന് ആയിക്കോട്ടെ, കാരണം ആദ്യമായിട്ടല്ലേ ഹീര ഞാന് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്.
4: അതെ, അതെ.
5: ഓക്കെ, എന്തായാലും ഹീരയ്ക്ക് അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പിന്നെ വേറൊരു കാര്യം, ഹീരയുടെ ഒരു വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു ടീച്ചേഴ്സിന്റെ ഒരു വോയിസ് ആണ്, കാരണം നമ്മൾ ഒരു ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാവില്ല, പഠിപ്പിക്കില്ലേ നമ്മൾ, ഇങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയും, പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു ഒരു വോയിസ് ആയിട്ട് തോന്നി എനിക്ക്. പക്ഷെ എന്റെ തോന്നലായിരിക്കാം. ഒരു എന്താ പറയാ, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓർഡേഴ്സ് പോലെ, ഒരു ഓർഡേഴ്സ് അങ്ങനെ ആ രീതിയിൽ ഒരു അങ്ങനെ തോന്നി. എന്തായാലും നല്ല വോയിസ് ആണ്, നല്ല, ഭയങ്കര കേൾക്കാൻ നല്ല രസമുണ്ട്.
4: ശരി ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച് വിനോദ്. ഓക്കെ,
5: നല്ലൊരു
4: ദിവസം. ഓക്കെ, അപ്പൊ എന്തായാലും വിനോദാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വിനോദ് പറയുന്നത് എന്റെ വോയിസ് കുറച്ച് എന്താ പറയാ, ഒരു അതോറിറ്റേറിയൻ വോയിസ് ആണെന്നാണ് പറയണേ. ഓക്കെ, എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ ദേ ഇപ്പൊ കോളുകളൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു പാട്ട് ദേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് പേര് അവരവരുടെ ഇമോജീസിനെ പറ്റി സംസാരിച്ചു. ഈ ഇമോജീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചില സമയത്ത് നമ്മുടെ വാക്കുകൾ പോരാതെ വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ശരിക്കുള്ള ഒരു മാർഗ്ഗമാണ് അല്ലെ. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നു, നമുക്ക് ഒരുപാട് സ്നേഹം കൊടുക്കാനുണ്ട്, എങ്ങനെയാ നമ്മൾ സ്നേഹം കൊടുക്കുക? കുറെ ഹാർട്ടിന്റെ ഇമോജി, നമ്മൾ ലവ് ചിഹ്നം എന്നൊക്കെ പറയൂ അല്ലേ, കുറെ ഹാർട്ടിന്റെ ഇമോജി, കുറെ ലവിന്റെ സിമ്പിൾസ് ഒക്കെ അയച്ചു കൊടുത്താൽ നമുക്ക് സന്തോഷം. കുറെ പേര് അതിൽ പൂക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചുമ്മാ അവരുടെ ഒരു ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി പലതും ഉപയോഗിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ കവളത്ത് ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചിരിക്കുന്ന ഒരു ഇമോജി ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇമോജീസ് ഉണ്ട്, നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറി മാറി കൊടുക്കും. പക്ഷേ എല്ലാവരും വാരിക്കോരി കൊടുക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു ഇമോജി എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നമ്മുടെ ഹാർട്ടിന്റെ സിമ്പിൾ തന്നെയായിരിക്കും. അപ്പൊ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ, ഇപ്പൊ നമ്മൾ മിക്കവാറും നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു മാർഗ്ഗമല്ലല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്കിപ്പോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ സ്നേഹവും നമ്മുടെ സന്തോഷവും നമ്മളുടെ ചെറിയ ചെറിയ തമാശകളും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുപോലുള്ള എല്ലാ ടെക്നോളജീസും പുതിയ പുതിയ സ്മൈലീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായി നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എന്തായാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ആൻഡ് അതിന്റെ കൂടെ നമുക്ക് ദേ ഇനി നമുക്ക് വിഷസിനുള്ള സമയമാണ്. അപ്പൊ നിങ്ങളുടെ വിഷസൊക്കെ നിങ്ങൾക്ക് ഇനി മെസ്സേജസ് ആയിട്ട് അയക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഇമോജി വിശേഷങ്ങൾ പ്ലസ് നിങ്ങളുടെ വിശ്വസം വേഗം വേഗം അയച്ചോളൂ. ദേ അടുത്ത പാട്ടിനുള്ള സമയമാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺ.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 7 മിനിറ്റും ആയി കഴിഞ്ഞു. ദേ നിങ്ങളുടെ കൂടെ ആര്യ ആരാ ആരാ ആര്യോ അതാരാ യെസ് ആർ ജി ഹീറയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ അഹല്യ എഫ് എം. സോ നമ്മളുടെ വാട്സപ്പ് മെസ്സേജസ് ഞാനിങ്ങനെ 1 by 1 വായിക്കാം. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളതാണ്. സോ ഞാൻ അതൊന്നും മിസ് ചെയ്യുന്നതല്ല. അപ്പൊ ദേ നമ്മുടെ ആദ്യത്തെ മെസ്സേജ് വന്നിട്ടുള്ളത്, കൊതിക്കുന്നതൊന്നും നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം, ലഭിക്കുന്നതാവട്ടെ തീരെ പ്രതീക്ഷിക്കാത്തതും. ഇത് നമുക്ക് വരാനുള്ളതാണ് എന്ന് വിശ്വസിക്കുക. നല്ലതായാലും ചീത്തയായാലും ഈ സമയവും കടന്നുപോകും എന്നുകൂടി ചിന്തിക്കുക. വരും നിമിഷങ്ങളും ദിവസങ്ങളും നല്ലതായി കൂടുന്നില്ല. ജീവിതം സന്തുഷ്ടമാവട്ടെ. ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. അഷ്റഫ് എന്നും ഇങ്ങനത്തെ മെസ്സേജസ് ആണ് നമുക്ക് അയക്കാറുള്ളത്. വളരെ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്ങുകളുള്ള മെസ്സേജസ് ആണ്. അപ്പൊ എന്തായാലും വരാനിരിക്കുന്നതൊക്കെ നല്ലതാവട്ടെ. ഇന്ന് മോശമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാളെയുള്ള നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചിന്തിക്കാനാണ് അഷ്റഫ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അഷ്റഫിനും തിരിച്ചും നല്ലൊരു ദിവസം വിഷയുന്നു. അതുപോലെ തന്നെ കുറേ സ്റ്റിക്കേഴ്സ് പലരും അയക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് നമുക്കങ്ങനെ വായിക്കാൻ പറ്റില്ല. എന്നാലും നമ്മളെ വിശ്വസിച്ച് സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ മൗനം പോലും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള സ്നേഹമാണ് ജീവിതത്തിന്റെ വിജയം എന്നാണ് രാജപ്പൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും നല്ല നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ഒരിക്കൽ കൂടി വിഷയുന്നു. ആൻഡ് കുറച്ച് നീണ്ട ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, നമസ്കാരം. കാലത്തിന്റെ പുസ്തകത്തിൽ സ്നേഹം കൊണ്ട് നീ തീർത്ത വരികളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. ജീവിത വഴികളിൽ തളരാതെ നടക്കാൻ കരുത്ത് നൽകിയ പ്രിയപ്പെട്ടവൾ ശ്രീലക്ഷ്മി, ഈ ജന്മദിനത്തിൽ നിന്റെ പുഞ്ചിരിക്ക് വസന്തത്തിന്റെ ഭംഗിയുണ്ടാകട്ടെ. നിന്റെ സ്വപ്നങ്ങളെല്ലാം ആകാശത്തോളം ഉയരത്തിൽ പറന്നു വരട്ടെ. എല്ലാവിധ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുഖത്തെ ആ നല്ല പുഞ്ചിരി എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ. 1000 ജന്മദിന ആശംസകൾ. തൃശൂരിൽ നിന്ന് ജിതിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ജിതിൻ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ശ്രീലക്ഷ്മി. അപ്പൊ ശ്രീലക്ഷ്മിക്ക് നല്ലൊരു ജന്മദിനം. ഞാനും ദേവിടുന്ന വിഷയമാണ്. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജ് നമുക്ക് വന്നിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ഹീര പറഞ്ഞത് എത്രയോ ശരിയാണ്. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ എല്ലാവരും കൂടുതൽ ശ്രദ്ധയോടെയും സുരക്ഷിതമായും ഇരിക്കേണ്ടതുണ്ട്. ഭദ്രമായിരിക്കൂ. അഹല്യ എഫ് എം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം സ്നേഹം നിറഞ്ഞ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്ര. പല പല സ്മൈലീസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ഇമോജി ഈ മെസ്സേജിലുണ്ട്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഇമോജീസ് ഏതൊക്കെയാണെന്നുള്ളത് രതീഷ് എന്നോട് പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ തിളങ്ങുന്നൊരു ഇമോജി ഉണ്ട്, പിന്നെ ഒരു ഹാർട്ടിന്റെ ഇമോജി ഉണ്ട്, മഴ വരുമ്പോൾ മഴയുടെ ഇമോജി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ റോസ് പനിനീർ പൂവുണ്ട്, പിന്നെ നല്ല ഹഗ് ചെയ്യുന്ന ഒരു സ്മൈലി ഉണ്ടല്ലോ, രണ്ട് കൈ ഇങ്ങനെ നീട്ടി നിൽക്കുന്ന ഒരു ഇമോജി, അതും അയച്ചിട്ടുണ്ട്. അപ്പൊ രതീഷ് താങ്ക് യു സോ മച്ച്. അപ്പൊ രതീഷിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇമോജീസ് ഇതൊക്കെയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ചന്ദ്രനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ആർ ജി ഹീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രൻ കോയമ്പത്തൂർ. ഞാൻ 40 കൊല്ലം ഫോട്ടോഗ്രാഫി സർവീസിൽ ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടുമുട്ടി അവരോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ പി സുശീല എന്ന ജാനകി, എസ് ജാനകി, മമ്മൂട്ടി, ഇനി പല സെലിബ്രിറ്റീസിന്റെ ഫോട്ടോകളുണ്ട്. ഞാൻ ഇമോജി കൊടുക്കുകയാണെങ്കിൽ ഈ വക ഫോട്ടോകൾ മാത്രം അയക്കുകയാണ്. അതിലൊരു ഫോട്ടോ ഇപ്പോൾ അയക്കുന്നുണ്ട്. പി സുശീല ഒപ്പമുള്ള ഫോട്ടോ ആണ്. താങ്ക് യു സോ മച്ച്. യുവർ ടോപ്പിക് ഹീര. ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും നല്ലൊരു ഫോട്ടോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചിലരങ്ങനെയാണല്ലേ ഇമോജീസ് ഉണ്ടാക്കുന്നത്. അവരുടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയുള്ള ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഇമോജി ആക്കുന്ന പലരും ഉണ്ട്. എന്തായാലും നല്ലൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഗുരുവായൂരപ്പനാണ്. ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ ഗുരുവായൂരപ്പൻ. ഈ മെസ്സേജ് വായിക്കണ്ട. എനിക്ക് 64 വയസ്സായി. അതുപോലെ കുറച്ച് മൂത്ത ആൾക്കാരെ ഏട്ടാ എന്ന് വിളിക്കാം, കുറച്ചുകൂടി നന്നായിരിക്കും. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് ഏജ് അറിയില്ലല്ലോ പല ആൾക്കാരുടെയും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരെയും ഞാൻ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കാം. ഓക്കെ, എന്തായാലും അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് കുറേ സ്റ്റിക്കേഴ്സ് ആണ്. എനിക്ക് അങ്ങനെ സ്റ്റിക്കേഴ്സ് വായിക്കാൻ പറ്റില്ല. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, സുപ്രഭാതം. ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു ദിവസത്തെ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്തത് ആരാണ്? ഷീബ ദിനേഷ്. ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്. ടോപ്പിക്കിലേക്ക് വന്ന ഞാൻ ഹാർട്ടാണ് അധികം ഉപയോഗിക്കുന്നത്. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടം, കൂട്ടുകാർക്കും, മണിമേഖല ചേച്ചി, രഞ്ജുഷ ചേച്ചി, ഓമന ചേച്ചി, ഫിലോമന ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധ, ലിഷ, ലിഷിക്കുട്ടി, പിന്നെ ഹീരക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നത് ഷീബ ദിനേഷ് ആലാമരത്ത് നിന്നാണ്. താങ്ക് യു. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എവിടെ നിന്നാണ്? നമസ്തേ അഹല്യ ഹീരക്കുട്ടി, ജ്യേഷ്ഠൻ മിഥുനം പുണർദം, ബുധനാഴ്ച ജന്മനാൾ, വിവാഹ വാർഷികം ഇന്ന് കൊണ്ടാടുന്നവർക്കും ആഹ്ലാദ ശുഭ മംഗള ദിന ആശംസകൾ. ടോപ്പിക് ഇമോജി സാഹചര്യം പോലെ. സത്യനാരായണൻ പുതുശ്ശേരി. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന ഇമോജിയാണ് അയച്ചിട്ടുള്ളത്. അത് എനിക്കൊന്ന് പല ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു ഇമോജിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. അജിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ഹീര. വാക്കുകളെ വിഴുങ്ങാനും മനസ്സിലെ വികാരങ്ങളെ എത്തേണ്ടടത്തെത്തിക്കാനും ഇമോജിക്കുള്ള കഴിവ് അപാരമാണ്. ഒന്ന് മഷി പടർത്താതെ ചിരിക്കാനും ചിന്തിക്കാനും സ്നേഹിക്കാനും വെറുക്കാനും ദുഃഖിക്കാനും പ്രണയിക്കാനും ഇമോജിയിലേക്ക് ചേക്കേറുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ കരയുമായിരിക്കും. ലഹീരെ പിന്നെന്താ, ഒഴുക്കിനൊത്ത് ഒഴുകാം. ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇമോജീസ് ഇതൊക്കെയാണ്. നാടോടുമ്പോൾ നടുവേ ഞാനും ഓടുന്നു. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ, അജിത ചേച്ചി. അപ്പൊ അജിത ചേച്ചി ഇങ്ങനെ സൂപ്പർ എന്നുള്ളത്, പിന്നെ നമ്മൾ ഓക്കെ നടിക്കുന്ന സ്മൈലി, പിന്നെ കുറെ ഹാർട്ട്, പിന്നെ ഇങ്ങനെ കണ്ണുനീരോധിച്ചിരിക്കുന്നത്, പിന്നെ ഇങ്ങനെ ഹാർട്ട് നമ്മൾ തള്ളി നിൽക്കുന്ന, നമ്മുടെ രണ്ട് കണ്ണിൽ ഹാർട്ട് തള്ളി നിൽക്കുന്നതും രണ്ട് കണ്ണിൽ ഇങ്ങനെ സ്റ്റാർ തള്ളി നിൽക്കുന്ന കുറെ ഇമേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചത്. നല്ലൊരു ദിവസം ദേ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നിഷാന്ത് ആണ്. ഗുഡ് മോർണിംഗ് അഹല്യ ഹീര ആൻഡ് ഓൾ ടീം നിഷാന്ത് എറണാകുളം. നല്ലൊരു ഗുഡ് മോർണിംഗ് ആണ് വിഷ് ചെയ്തിരിക്കുന്നത്. നിഷാന്ത് ദേ തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ് ദേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. 8 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പൊ എന്തായാലും പാട്ടിന് ശേഷം നമുക്ക് അടുത്ത മെസ്സേജസ് ഒക്കെ വായിക്കാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ്. അഹല്യ എഫ് എമ്മിൽ അഹല്യ വിശ്വസുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അടുത്ത പാട്ട് ബോഡി ഗാർഡ് എന്ന സിനിമയിൽ നിന്ന് നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോറ്റി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ സമയം 9 കഴിഞ്ഞ് 18 കഴിയാണ്. അഹലി എഫ് ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർജി ഹീരതെ. ഒരുപാട് പേരുടെ മെസ്സേജസ് ഇങ്ങനെ പെൻഡിംഗ് ആണ്, ഞാൻ പതുക്കെ പതുക്കെ വായിക്കട്ടെ കേട്ടോ. യെസ്, രമ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തളർന്നു പോകുന്നത് തകർന്നടിയാനല്ല, ഉൾക്കരുത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കാനാണ്. എല്ലാവർക്കും ആരോഗ്യപ്രദവും ആനന്ദദായകവും ആയ സുദിനം ആശംസിക്കുന്നു രമ രാധാകൃഷ്ണൻ. അല്ല പിന്നെ, നമ്മൾ തളർന്നൊന്നും പോയില്ല കേട്ടോ രമ ചേച്ചി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, അങ്ങോട്ടും ഒരു നല്ലൊരു ദിവസം വിഷയുന്നു. അടുത്തത് ഗുഡ് മോർണിംഗ് ഹീര, സുഖമല്ലേ ഹീര ആണ് ടോപ്പിക്ക്. ഹാർട്ടാണ് കുറെ അയച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഹീരയുടെ തമിഴ് അടിപൊളിയാണ്. കീപ് ഇറ്റ് അപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും, രത്നാവതി അമ്മയ്ക്കും, എൻറ്റയർ അഹല്യ ക്രൂസിനും ഒരു കിടുക്കാച്ചി ദിവസം നേരുന്നു. ഗോപിനാഥൻ കണ്ണൂർ. ഓക്കെ ഗോപിനാഥൻ ചേട്ടാ, താങ്ക് യു. അങ്ങോട്ട് നല്ലൊരു ഡേ വിഷയുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് നോക്കട്ടെ. ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ലവ് ഇമോജിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഉപയോഗിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ് ഏലപ്പുള്ളി. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു ശാന്തി ചേച്ചി. അടുത്തത്, ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. ടോപ്പിക് സൂപ്പർ ആണ്. ഞാൻ അധികവും ഹാർട്ടിന്റെ ഇമോജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഇമോജികൾ അയക്കാറുണ്ട്. അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഹീരയ്ക്കും നല്ലൊരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു രമ്യ രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ രമ്യ, അങ്ങോട്ട് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്തത് കവിത മോഹൻദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ ഹീര, ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഇതാണ്. അതായത് ചിരിക്കുന്നതും പിന്നെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലത്തെ ഒരു സ്മൈലിയാണ് അയച്ചിരിക്കുന്നത്. ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടുകൾ പൊളി, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. ഹീരയുടെ സൗണ്ട് സൂപ്പറാണ്. തമിഴും പൊളി. താങ്ക് യു ചേച്ചി. അപ്പൊ നല്ലൊരു ദിവസം കവിത ചേച്ചിക്കും വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ്, ചന്ദ്രൻ കോയമ്പത്തൂർ. താങ്ക് യു ആർജി ഹീര. യെസ്, താങ്ക് യു, അങ്ങോട്ട് വെൽക്കം പറയുന്നു. ആൻഡ് അടുത്തത്, ഹലോ നമസ്കാരം. ഞാൻ കൂടുതലും ഹാർട്ട് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. കുമാരി, മഴവിൽ നഗർ, ചിറ്റൂർ. ഓക്കെ, അപ്പൊ ഹാർട്ട് ഇമോജിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് കുമാരി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഹായ് ഹീരമോളെ, ഞാൻ കൂടുതലും ഹാർട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ പൂക്കൾ, 3 ഹാർട്ടുള്ള ചിരിക്കുന്ന ഇമോജി സന്ദർഭം അനുസരിച്ച് അയക്കാറുണ്ട്. മനസ്സിലുള്ള കാര്യം പ്രകടിപ്പിക്കാൻ ഇമോജിയെ പോലെ വേറെ എന്താണുള്ളത്? സ്നേഹത്തോടെ പ്രേമമ്മ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹീര. ഗുഡ് മോർണിംഗ് പറയാൻ വിട്ടുപോയി. ഓക്കെ, നല്ലൊരു ഗുഡ് മോർണിംഗ് ദേ പ്രേമമ്മയ്ക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്, എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒരുപാട് പേർക്ക് നല്ല നല്ല ദിവസം ഇന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജും വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ബുള്ളറ്റ് ജഗനാണ് മലപ്പുറത്ത് നിന്ന് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പലർക്കും മെസ്സേജ് അയക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തിരക്കുകളൊക്കെ ആയിട്ടുണ്ടാവും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ എന്താ പറയുക, മെസ്സേജസ് ആയിട്ടും കോൾസ് ആയിട്ടൊക്കെ നമുക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം. അപ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സോ അടുത്ത് നല്ലൊരു പാട്ടിനുള്ള സമയമാണ്. ഇത്രയും നാൾ അഹല്യ FM-ന്റെ കൂടെ കൂട്ടുകൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ അതിന്റെ കൂടെ നല്ല നല്ല പനികളും ജലദോഷവും ഒക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കുക, ആവിയൊക്കെ പിടിക്കുക, പിന്നെ നന്നായിട്ട് നമ്മളുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇനി ഒരു ഫാർമസിയിൽ നിന്ന് നമുക്ക് ചുമ പനി ജലദോഷം പോലെയുള്ള കാര്യങ്ങൾക്കുള്ള മരുന്നുകൾ കിട്ടില്ല. സോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ്. ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ ടു അഹല്യ FM. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954111204923225000.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സെല്ലുലോയിഡ്.
4: ഹലോ സിനിമാ പ്രേമികളെ, സലാഡിന്റെ ഇന്നത്തെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സലാഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്യ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സിനിമ, സലാഡിന്റെ റേഡിയോ സ്ക്രീനിലൂടെ കേൾക്കാൻ പോകുന്ന ആ ഒരു സിനിമ, തിയേറ്ററുകളിൽ വൻ ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച, അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഗരുഡൻ. ഗരുഡൻ എന്ന കട്ട ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആക്ഷൻ കിങ് സുരേഷ് ഗോപിയും ഒപ്പം ബിജു മേനോനും സ്ക്രീനിൽ തീപ്പൊരി പാറിച്ച ഒരു അട്ടാറ് പടം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഒരു സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ? കൂടെ പോരെ. അങ്ങനെ ഈ ഒരു കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഭാഗത്ത് കണിച്ചക്കാരനായ, നിയമം വിട്ട് ഒരു കളിയുമില്ലാത്ത, റിട്ടയർമെന്റിന്റെ അരികിൽ നിൽക്കുന്ന കൊച്ചിയിലെ DYSP ഹരീഷ് മാധവൻ. സുരേഷ് ഗോപിയാണ് ഈ ഒരു കഥാപാത്രമായി സിനിമയിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു കേസ് അങ്ങനെ വരാണ്. നഗരത്തെ മൊത്തത്തിൽ നടുക്കിയ ഒരു പെൺകുട്ടിയുടെ ക്രൂരമായ പീഡന കേസ്. ആ കേസിന്റെ അന്വേഷണം അങ്ങ് ചേർന്ന് നിൽക്കുന്നത് നാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരനായ, വലിയ ബഹുമാനമുള്ള പ്രൊഫസർ നിഷാന്ത്. ഈ ഒരു ക്യാരക്ടർ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ബിജു മേനോനാണ്. ഈ പ്രൊഫസർ നിഷാന്ത് എന്ന വ്യക്തിയിലേക്ക് ആ ഒരു കേസ് വന്ന് നിൽക്കുന്നു. ഒരു സാധാരണ കുടുംബനാഥനായ പ്രൊഫസറാണ് പ്രതി എന്ന് പോലീസ് പറയുന്ന സമയത്ത് നാട്ടുകാർക്കൊന്നും തന്നെ അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഹരീഷ് മാധവൻ തന്റെ മൂർച്ചയേറിയ ബുദ്ധിയും DNA തെളിവുകളും വെച്ച് പ്രതി പ്രൊഫസർ നിഷാന്ത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ ജയിലിലേക്ക് പോവേണ്ടി വരുന്നു. കോടതി അയാളെ ശിക്ഷിക്കുന്നു. പ്രൊഫസർക്ക് കഠിന ശിക്ഷ തന്നെയാണ് കോടതി വിധിക്കുന്നത്. എന്നാൽ അവിടം കൊണ്ടൊന്നും ആ ഒരു കഥ തീരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പ്രൊഫസർ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഞാൻ നിരപരാധിയാണ്, എന്നെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ്. വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന പ്രൊഫസർ നിഷാന്ത് ഹരീഷ് മാധവനെതിരെ ഒരു വലിയ കളിക്കങ്ങ് തുടക്കം കുറിക്കുകയാണ്. അവിടെ നിന്നാണ് കഥയുടെ ട്വിസ്റ്റ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ അങ്ങ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ. കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണോ ആ ഒരു ട്വിസ്റ്റ് പറയാൻ? ഞാൻ എന്തായാലും റെഡിയാണ്. ഒരു ബ്രേക്കിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back to Celluloid. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജയിലിൽ നിന്നിറങ്ങി പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രൊഫസർ നിഷാന്തിനെ കുറിച്ചാണല്ലേ. ഹരീഷ് മാധവൻ ഇപ്പോൾ സർവീസിൽ നിന്നും അങ്ങ് വിരമിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് പ്രൊഫസർ നിഷാന്ത് ഹരീഷ് മാധവനെതിരെ കോടതിയിൽ പുതിയൊരു ഹർജി നൽകുന്നത്. പണ്ട് പോലീസ് തന്നെ കൊടുക്കാൻ വേണ്ടി വ്യാജ DNA തെളിവുകൾ ഉണ്ടാക്കിയതാണെന്നാണ് അയാൾ അങ്ങ് സ്ഥാപിക്കുന്നത്. കോടതി വീണ്ടും ആ ഒരു കേസ് പരിശോധിക്കുകയും അപ്രതീക്ഷിതമായ പഴയ തെളിവുകളെല്ലാം പോലീസിന് എതിരാവുകയും ചെയ്യുന്നു. പുതിയ ശാസ്ത്രീയ പരിശോധനകളിൽ പ്രൊഫസർ നിഷാന്ത് നിരപരാധിയാണെന്ന് തെളിയുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ആ തെളിവോടുകൂടി കോടതി അയാളെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കുകയാണ്. ഇതോടുകൂടി ഹരീഷ് മാധവൻ എന്ന സിംഹതുല്യനായ ഒരു പോലീസ് ഓഫീസറുടെ കരിയറിലെ ഏറ്റവും വലിയൊരു കരിനിഴലായിട്ട് ആ ഒരു കേസ് അങ്ങ് മാറാൻ തുടങ്ങി. ഒരു നിരപരാധിയെ ജയിലിലടച്ച ക്രൂരനായ പോലീസുകാരനായി നാട്ടുകാർക്ക് മുന്നിൽ ഹരീഷ് മാധവൻ നാണം കെടാനായിട്ട് തുടങ്ങുകയാണ്. പ്രൊഫസർ നിഷാന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഹരീഷ് മാധവനെ വെല്ലുവിളിക്കുന്നു. എന്നാൽ ഹരീഷ് മാധവൻ എന്ന ഓഫീസർക്ക് ഒരൊറ്റ കാര്യമേ ഉറപ്പുള്ളായിരുന്നു, താൻ അന്ന് പിടിച്ച പ്രതി തെറ്റിയിട്ടില്ല, നിയമത്തിന് മുന്നിൽ പ്രൊഫസർ ജയിച്ചെങ്കിലും തന്റെ ഉള്ളിലെ പോലീസുകാരൻ തോറ്റിട്ടില്ല എന്ന് ഉറപ്പിച്ച ഹരീഷ് മാധവൻ സ്വന്തം നിലയിൽ വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. അതോടെ ആ കഥ വേറെ ലെവലിലേക്ക് അങ്ങ് മാറാണ് കേട്ടോ. കേൾക്കാം നമുക്ക് സെല്ലുലോയിഡ് എന്നൊരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഖിൽ FM 90.4 കേട്ട്.

0: celluloid.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡാണ് സെല്ലുലോയിഡിലെ ഇന്നത്തെ സിനിമാ വിശേഷം ഗരുഡൻ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ ആ കഥ അതിന്റെ ക്ലൈമാക്സിന്റെ പൂരത്തിലേക്ക് അങ്ങ് എത്തിയിരിക്കുകയാണ്. വിരമിച്ച ഹരീഷ് മാധവൻ ഒരു ഗരുഡനെ പോലെ പ്രൊഫസർ നിഷാന്തിന് മുകളിലൂടെ പറക്കാനായിട്ട് തുടങ്ങുന്നു. അയാളുടെ ഭൂതകാലം, അയാളുടെ രഹസ്യയാത്രകൾ എന്നിവയെല്ലാം ഹരീഷ് മാധവൻ ഓരോന്നോരോന്നായിട്ട് അങ്ങ് പൊളിച്ചെഴുതാനായിട്ട് തുടങ്ങുകയാണ്, പൊളിച്ചെടുക്കുകയാണ് മൊത്തത്തിൽ. അപ്പോഴാണ് സിനിമ തിയേറ്ററുകളെ ഒന്നടങ്കം വിലക്കി മറിച്ച ഒരു വലിയ സത്യം പുറത്തു വരുന്നത്. പ്രൊഫസർ നിഷാന്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പാവം മനുഷ്യനായിരുന്നില്ല. അയാൾ നിയമത്തിന്റെ കണ്ണുകളെ പോലും പറ്റിക്കാൻ കെൽപ്പുള്ള ഒരു കട്ട സൈക്കോ ക്രിമിനൽ ആയിരുന്നു എന്ന്. പോലീസിനെ തോൽപ്പിക്കാൻ വേണ്ടി വർഷങ്ങളോളം പ്ലാൻ ചെയ്താണ് അയാൾ കോടതിയിൽ പുതിയ പുതിയ തെളിവുകളെല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെ ക്ലൈമാക്സിൽ ഹരീഷ് മാധവനും പ്രൊഫസറും തമ്മിൽ മുഖാമുഖം വരുന്ന ഒരു രംഗമുണ്ട്. സുരേഷ് ഗോപിയുടെ കട്ട മാസ് ഡയലോഗുകളും ബിജുമേനോന്റെ ആ വിറപ്പിക്കുന്ന ചിരിയും നമുക്കുണ്ടാക്കുന്ന ഒരു ഊർജ്ജത്ത് അല്ലെങ്കിൽ ത്രില്ലുണ്ട്. ആ ഒരു സംഭവം അതിഗംഭീരമാണ് കേട്ടോ. അങ്ങനെ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട വില്ലനെ ഹരീഷ് മാധവൻ തന്റെ സ്വന്തം ശൈലിയിൽ വേട്ടയാടി വീണ്ടും ആ ഒരു സത്യം തെളിയിക്കുന്നിടത്താണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. സിനിമ കാണുന്ന സമയത്ത് ആർക്കും ഒരു കട്ട ത്രില്ലർ കണ്ട സംതൃപ്തി എന്തായാലും ഈ ഒരു സിനിമ നൽകുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മാസ് ത്രില്ലർ സിനിമ തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളും പേണുകളും ഒക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു കഥയും പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഗരുഡൻ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയെ ഇത്രയും ഗംഭീരമാക്കുന്നതിൽ ഇതിന്റെ ടെക്നിക്കൽ ക്രൂവിന് വലിയൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. അവരുടെ വലിയൊരു പിന്തുണ കൊണ്ടാണ് ഓരോ സിനിമയും സക്സസ് ആവുന്നത്. അതുകൊണ്ട് ഈ ഒരു സിനിമയുടെയും ടെക്നിക്കൽ ക്രൂവിനെ പറ്റി പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കേൾക്കാൻ നമുക്ക് സെല്ലുലോയിഡിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റേഡിയം വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: അങ്ങനെ സെല്ലോയിഡ് എന്ന ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഖിലയാണ് കേട്ടോ. ഈ കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ തന്നെ കാണാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കേട്ട് കഴിഞ്ഞിട്ട് ഓടിപ്പോയി അങ്ങ് കണ്ടേ കേട്ടോ. അപ്പോ ഈ ഒരു സിനിമയുടെ ഇത്രയും വലിയ വിജയത്തിന് പിന്നിൽ ഒരു ടെക്നിക്കൽ വിസ്മയം കൂടി ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ എന്തായാലും അറിയണല്ലേ. അഞ്ചാം പാതിര എന്ന വമ്പൻ ത്രില്ലർ സമ്മാനിച്ച മിഥുൻ മാനുവൽ തോമസ് ആണ് കേട്ടോ ഈ ഒരു ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് പോലും ഒട്ടും ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഓരോ മിനിറ്റിലും പ്രേക്ഷകനെ ട്വിസ്റ്റുകളിലൂടെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിന് നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ജെക്സ് മിജോയാണ് ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മാസീനുകൾക്ക് നൽകിയ ആ ഒരു പരുക്കൻ ബീജിയമും സസ്പെൻസ് സീനുകളിൽ ആ ഒരു നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഒരു സംഗീതമൊക്കെ ഉണ്ടല്ലോ, സിനിമയുടെ ആ ഒരു ലെവല് തന്നെ അങ്ങ് മാറ്റിമറിക്കുന്നുണ്ട്. ഇനി സിനിമാറ്റോഗ്രഫി പറയുകയാണെങ്കിൽ അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ഭംഗി, കോടതി മുറികളിലെ കനത്ത അന്തരീക്ഷമൊക്കെ ഒരു പ്രൊഫഷണൽ ത്രില്ലർ മൂഡിൽ തന്നെ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രീജിത് സാരംഗാണ് ഈ ഒരു സിനിമയിൽ എഡിറ്ററായിട്ട് വരുന്നത്. രണ്ട് വലിയ താരങ്ങൾ കട്ടകി നിൽക്കുന്ന സമയത്ത് സിനിമയുടെ ഒരു പേസിംഗ് ഉണ്ടല്ലോ, ആ പേസിംഗ് നിലനിർത്തുക എന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. അത് അദ്ദേഹം നല്ല കട്ടുകളിലൂടെ പെർഫെക്റ്റ് ആക്കി ചെയ്തു വെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങളൊരു കട്ട ത്രില്ലർ പ്രേമിയാണെങ്കിൽ ഈ കോമ്പിനേഷനും ടെക്നിക്കൽ തികവും നിറഞ്ഞ ഗരുഡൻ ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ പോയി കാണാം കേട്ടോ. അപ്പോ സെല്ലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാണ്. അടുത്ത തവണ മികച്ച മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരും. അപ്പോ അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർജെ ആയിയ. സ്റ്റേ ഇൻ ദ ഹലിയഫം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: without break with Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட
1: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா. தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிற்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அஹல்யா எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.
2: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
5: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ, ഹായ്. കാലിഡോസ്കോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഓ, ഇതൊക്കെ പ്രത്യേകിച്ച് പറയാൻ കാര്യമുണ്ടോ അല്ലേ? കാലിഡോസ്കോപ്പ് ആണ്, അവിടെ ഇൻഫർമേഷനും ഉണ്ട്, ലേശം എന്റർടൈൻമെന്റ് ഉണ്ട് എന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. ഇന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് യു കെയിൽ നിന്ന് ഒരു കാര്യമാണ്. യു കെയിലെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ, അതായത് യു കെയിൽ താമസിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വലിയ വാർത്ത. ആ വാർത്തയുടെ സെക്കൻഡ് പാർട്ട് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഡോസ് കേട്ട് തന്നെ അവിടുത്തെ പിള്ളേരൊക്കെ പാനിക്കായി ഇരിക്കുമ്പോഴാണ് അടുത്ത ഇടിത്തി. എന്താ സംഗതി എന്ന് വെച്ചാൽ, യു കെയിലെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആ സാറാണ് ഈ ഒരു വജ്രായുധം പുറത്തെടുത്തിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യവും സുരക്ഷയുമാണ് നമുക്ക് മെയിൻ. അല്ലാതെ ഈ റീൽസ് കണ്ട് പിള്ളേരുടെ കിളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നൊന്നര മുൻകരുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അവരവിടെ കർശനമാക്കിയിരിക്കുകയാണ്. സുരക്ഷിതം എന്ന് നമ്മൾ കരുതുന്ന പല പ്ലാറ്റ്ഫോമുകളിലെ ലൈവ് സ്ട്രീമിങ്ങിന് പോലും ഇനി യു കെയിൽ കട്ടപ്പൂട്ട് വീഴും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പബ്ജിയിലും ഫ്രീഫയറിലും ഒക്കെ കയറി വന്ന് നമുക്കറിയാത്ത ആളുകൾ, സ്ട്രേഞ്ചേഴ്സ്, ഹലോ ബ്രോ തോക്ക് തരുമോ ബോംബ് തരുമോ എന്നൊക്കെ ചോദിച്ച് കുട്ടികളുമായി കൂട്ടുകൂടുന്ന ആ ഒരു പരിപാടി ഇല്ലേ, അതിനി യു കെയിൽ നടക്കില്ല എന്നാണ് പറയുന്നത്. ഗെയിമിംഗ് ആപ്പിനൊക്കെ വലിയ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിലക്കിന്റെ കാര്യം നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഭീകരമായ ഞെട്ടിക്കുന്ന വാർത്ത എന്താന്ന് വെച്ചാൽ, കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, ടീനേജേഴ്സിന് ഒരു സോഷ്യൽ മീഡിയ കർഫ്യൂ ഏർപ്പെടുത്തുന്ന കാര്യവും ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, രാത്രി 9 മണിയാവുന്നു, അമ്മ വന്ന് പറയാണ്, ഡാ കർഫ്യൂ ടൈമായി, ഫോൺ ഇങ്ങ് തന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊന്നു. അതായത് ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ രാത്രിയിൽ തനിയെ ഷട്ടർ ഇടാനായിട്ട് പോവാണ് എന്നാണ്. ഇതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ യു കെ ഗവൺമെന്റ് വരുന്ന ആഴ്ച തന്നെ പുറത്തിറക്കും എന്നാണ് പറയുന്നത്. അപ്പോ അവിടെയുള്ള കുട്ടികൾക്ക് ഇനിയിപ്പോ സോഷ്യൽ മീഡിയ യൂസിനും ഈ ഗെയിമിംഗ് ആപ്പൊക്കെ ഉപയോഗിക്കാനും ഒക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണം ഉണ്ടാവും. എന്തായാലും യു കെയിലെ പിള്ളേർക്ക് ഫോണിലെ ലൈക്ക് എണ്ണുന്നതിന് പകരം വീട്ടിലെ ലൈറ്റും ഫാനും ഒക്കെ എണ്ണി സമയം കളയേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഇപ്പൊ ദൈവത്തോട് ഒരേ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഈ നിയമവും വല്ല കപ്പലിലും കയറി ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്റെ പൊന്നു ദൈവമേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ജൂൺ 30-ാം തീയതിയാണ് ഡേറ്റ്. ഡേറ്റ് എല്ലാവരും ഓർത്ത് വെച്ചോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പേപ്പർ നോട്ടുകളൊക്കെ ഔട്ടാകും, പകരം പ്ലാസ്റ്റിക് നോട്ടുകൾ വരാൻ പോവാണ്. മോദിജി പ്രഖ്യാപിക്കാനായിട്ട് പോവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കണ്ട് ആരെങ്കിലും നെഞ്ചു തിരുമി ഇരിപ്പുണ്ടെങ്കിൽ ദയവായി ആ കയ്യൊന്ന് മാറ്റിക്കേ. കാരണം ഇത് കട്ട ഫേക്ക് ന്യൂസാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പഴയ ദൃശ്യങ്ങളും ഓഡിയോയും ഒക്കെ എടുത്ത് ഡിജിറ്റലായി എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉടായ്പ വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം വൈറലായതോടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫാക്ട് ചെക്ക് വിഭാഗമായിട്ടുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ നോട്ടുകൾ പിൻവലിക്കാനോ ജൂൺ 30 മുതൽ പ്ലാസ്റ്റിക് നോട്ടുകൾ നിർബന്ധമാക്കാനോ ഒന്നും ഒരു പരിപാടിയും പ്ലാൻ ചെയ്തിട്ടില്ല. പൊതുജനങ്ങൾ ആരും പേടിക്കേണ്ടതില്ല എന്നാണ് ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുള്ളത്. ഇതാരാണല്ലേ ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ ഇങ്ങനെ പടച്ചു വിടണേ? അത് കേട്ട് പേടിക്കാൻ നമ്മളെ പോലെയുള്ള ചില ആളുകളും, നമ്മളെ പോലെയല്ല പേടിച്ചവര് മാത്രം അതിൽ പെടുള്ളൂ. ഞാൻ എന്തായാലും പേടിച്ചിട്ടില്ല, നിങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നോ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. കഴിഞ്ഞ ദിവസം RBI ഗവർണർ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞത് പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അത് വെറും പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചില സിംഗങ്ങൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി തീയതിയും കുറിച്ച് പ്രധാനമന്ത്രിയുടെ പടവും വെച്ചങ്ങ് കാച്ചിരിക്കുകയാണ്. June 30 മുതൽ നമ്മുടെ കയ്യിലുള്ള പേപ്പർ നോട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. June 30 മുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലാസ്റ്റിക് നോട്ടുകളാണെന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്കും ഈ ഒരു ന്യൂസ് വരികയാണെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ്. June 30 കഴിഞ്ഞാലും നിങ്ങളുടെ പേപ്പർ നോട്ടുകൾക്ക് നല്ല പത്തരമാറ്റ വിലയുണ്ടാവും. പോക്കറ്റിലുള്ള നോട്ടെടുത്ത് പ്ലാസ്റ്റിക് ആക്കണോ എന്ന് നോക്കിയിട്ട് കടിപിടി ഒന്നും കൂടേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ വാട്സപ്പിൽ വന്ന് വീഴുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ബ്രേക്കിടണം. ആധികാരികമായിട്ടുള്ള വിവരങ്ങൾക്ക് എപ്പോഴും RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രം നോക്കണം. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനി എനിക്ക് പറയാനുള്ളത് ഫുട്ബോൾ പ്രേമികളായ മമ്മീസിനോടും ഡാഡീസിനോടുമാണ്. ചാമ്പ്യൻസ് ലീഗും ലോകകപ്പും ഒക്കെ വരുമ്പോൾ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും ഒക്കെ ജേഴ്സി കുട്ടിപ്പട്ടാളങ്ങളെ ഇടിവിച്ച് പടമൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ എന്തൊരു ആവേശമാണ് അല്ലേ. ഈ ഫുട്ബോൾ പ്രേമികളായ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ ആവേശമൊക്കെ കൊള്ളാം. പക്ഷേ ഒരു മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ പങ്കുവെക്കുന്ന ക്യൂട്ട് ചിത്രങ്ങൾ ചില കില്ലാടി എഡിറ്റിംഗ് ഗ്രൂപ്പുകളിലേക്കും മോശം സൈറ്റുകളിലേക്കും ഒക്കെ നമ്മൾ അറിയാതെ വഴി മാറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ആവേശം ഒട്ടും കുറയ്ക്കാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില അടിപൊളി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അടിപൊളി ടിപ്പുകൾ പറഞ്ഞുതരാം. പക്ഷേ പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ട് വന്നതിന് ശേഷം നമുക്ക് ആ ടിപ്പുകൾ കേൾക്കാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ വിചാരിക്കും ഫോണിൽ ഒരു ഫോട്ടോ ഇട്ടതിന് ഇത്രയൊക്കെ ആലോചിക്കണോ എന്ന്. പക്ഷേ പ്രിയപ്പെട്ട യൂസേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജാഗ്രത പാലിച്ചേ തീരൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ കുട്ടികളിപ്പോ യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുമ്പോൾ, സൈബർ ഇടങ്ങളിൽ പങ്കുവെക്കുമ്പോൾ, സൈബർ ലോകത്തെ ഈ പറഞ്ഞ ചില മോശം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ തുറക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളുടെ കയ്യിലേക്ക് പെട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ, കുട്ടിയുടെ സ്കൂള്, പ്രായം, എവിടെയാണുള്ളത് എന്നൊക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പോരാത്തതിന് നമ്മൾ ആവേശത്തോടെ ഇടുന്ന ഈ ലൊക്കേഷൻ ടാഗിംഗ് കൂടെ ആവുമ്പോൾ, നിങ്ങൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്നതിന് കൃത്യമായൊരു ഡെയിലി റൂട്ട് മാപ്പ് സ്ട്രേഞ്ചേഴ്സിന് നമ്മൾ തന്നെ പ്ലേറ്റിൽ വെച്ച് വിളമ്പി കൊടുക്കുന്നത് പോലെയല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ ജെമിനി പോലുള്ള വലിയ AI ചാറ്റ് ബോട്ടുകൾ, അവരോടിപ്പോൾ നമ്മൾ പറയുകയാണ് ഈ കുട്ടിയുടെ ചിത്രം ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറയുകയാണെന്ന് പറയുമ്പോൾ, അവർ പറയുന്ന എന്താണ്, അണ്ണാ എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല എന്നല്ലേ. അപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ മോശമായും എഡിറ്റ് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടി വലിയ വലിയ ടെക്നോളജി കമ്പനികൾ തന്നെ കടുപ്പമേറിയ സുരക്ഷാ വേലി ഈ AI കെട്ടിയിട്ടുണ്ട്. അത് സ്ട്രിക്ട്ലി ബ്ലോക്ക്ഡ് ആണ്. ലോകത്തെ ഭരിക്കുന്ന വലിയ ടെക് കമ്പനികൾ പോലും കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് ഇത്രയും മുൻകരുതലുകൾ എടുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എത്രത്തോളം ജാഗ്രത പാലിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് പങ്കുവെക്കുമ്പോൾ ആവേശം കാണിക്കാം, ഒപ്പം ഒരു AI ലെവൽ ബുദ്ധിയും സുരക്ഷയും കൂടി കാണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. And you are listening to Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണൊലിപ്പും രോഗകീടബാധകളും പോലെ തന്നെ കർഷകരുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് കൃഷിയിടങ്ങളിലെ ഒച്ച്, എലി, മറ്റു വന്യജീവികൾ എന്നിവയുടെ ശല്യം. മാസങ്ങളോളം വിയർപ്പൊഴുക്കി നമ്മൾ വളർത്തിയെടുക്കുന്ന വിളകൾ വിളവെടുപ്പിന് പാകമാകുമ്പോഴോ അല്ലെങ്കിൽ തൈപ്രായത്തിലോ ഈ ജീവികൾ വന്ന് നശിപ്പിക്കുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം അത് എന്താ പറയുക, വിവരണാതീതമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ വലിയ നാശനഷ്ടം വരുത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ, എലികൾ, മറ്റ് മൃഗങ്ങൾ എന്നിവയെ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാമെന്നതാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഈ മഴക്കാലം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഈർപ്പം കൂടുതലുള്ള പ്രദേശങ്ങളിൽ, ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത് ആഫ്രിക്കൻ ഒച്ചുകളാണ്. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശമേൽക്കാത്ത രീതിയിൽ കരിയില കൂട്ടങ്ങൾക്കിടയിലും മൺതിട്ടകളിലും ഒളിച്ചിരിക്കുന്ന ഇവ രാത്രിയാകുന്നതോടെയാണ് കൂടുതൽ സജീവമാകുന്നത്. പച്ചക്കറികൾ, ഇഞ്ചി, മഞ്ഞൾ, ചെറുധാന്യങ്ങൾ, പുതുതായി നട്ട തെങ്ങിൻ തൈകൾ എന്നിവയുടെ ഇലകളും തണ്ടുകളും തിന്നു തീർക്കുകയാണ് ഇവയുടെ പ്രധാന വിനോദം. കൃഷിയിടത്തിൽ ഒച്ചുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ചില എളുപ്പ വഴികളുണ്ട്. ചെടികളുടെ ഇലകളിൽ വലിയ ദ്വാരങ്ങൾ കാണപ്പെടുക, തണ്ടുകൾ പകുതിക്ക് വെച്ച് ഒടിഞ്ഞുകിടക്കുക, പുലർച്ചെ നോക്കുന്ന സമയത്ത് ഇലകൾക്ക് മുകളിലൂടെ ഒച്ചുകൾ സഞ്ചരിച്ച വെള്ള നിറത്തിലുള്ള തിളങ്ങുന്ന ദ്രാവകത്തിന്റെ പാടുകൾ കാണുക എന്നിവയെല്ലാം ഒച്ചു ശല്യത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. ഇവയുടെ പെരുപ്പം തുടക്കത്തിൽ തന്നെ തടഞ്ഞില്ല എങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു കൃഷിയിടം മുഴുവൻ ഇവ തിന്ന് നശിപ്പിക്കും. ഒച്ചുകൾക്ക് ഒളിച്ചിരിക്കാൻ സാധ്യമായ സാഹചര്യങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ആദ്യത്തെ പ്രതിരോധ മാർഗം. തോട്ടത്തിൽ കൂമ്പാരമായി കിടക്കുന്ന കരിയിലകൾ, വെട്ടിയിട്ട മരച്ചിലകൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, പഴയ ടയറുകൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ കൃത്യമായി നീക്കം ചെയ്ത് കൃഷിയിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. തോട്ടത്തിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശവും വായുസഞ്ചാരവും ഉറപ്പാക്കുന്നത് ഒച്ചുകൾ വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ഒച്ചുകളെ നശിപ്പിക്കാനുള്ള പ്രായോഗിക ജൈവ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തികച്ചും ലളിതവും പരിസ്ഥിതി സൗഹൃദവുമായ ജൈവ മാർഗങ്ങളിലൂടെ നമുക്ക് ഒച്ചുകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഹരിതഭൂമിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. ഒച്ചുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളായിട്ടുള്ള പഴുത്ത പപ്പായ, ക്യാബേജ്, ഇലകൾ എന്നിവ കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വൈകുന്നേരങ്ങളിൽ വെച്ചു കൊടുക്കുക. ഈ ഭക്ഷണത്തിന്റെ ആകർഷണത്തിൽ രാത്രി സമയത്ത് ഒച്ചുകൾ കൂട്ടത്തോടെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരും. പുലർച്ചെ നോക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് ചുറ്റും ഒത്തുകൂടിയിരിക്കുന്ന ഒച്ചുകളെ കർഷകർക്ക് എളുപ്പത്തിൽ ഒരു പാത്രത്തിലേക്ക് ശേഖരിക്കാനും സാധിക്കും. ഇങ്ങനെ ശേഖരിക്കുന്ന ഒച്ചുകളെ വലിയൊരു കുഴിയിലിട്ട് അതിലേക്ക് വൻതോതിൽ സാധാരണ ഉപ്പോ അല്ലെങ്കിൽ തുണി കഴുകുന്ന ബ്ലീച്ചിങ് പൗഡറോ വിതരണം. ഉപ്പ് വീഴുന്നതോടെ ഒച്ചുകളുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് അവ വേഗത്തിൽ നശിച്ചു പോകുകയും ചെയ്യും. അതിനുശേഷം ഈ കുഴി മണ്ണിട്ട് മൂടാവുന്നതാണ്. ഇത് കൂടാതെ കൃഷിയിടത്തിന് ചുറ്റുമായി പുകയില കഷായവും മാരകമല്ലാത്ത മറ്റ് ജൈവ ലായനികളും തളിക്കുന്നതും ഒച്ചുകളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. ഒച്ചുകൾ വരാൻ സാധ്യതയുള്ള വഴികളിലോ തടങ്ങൾക്ക് ചുറ്റുമോ കോട്ടൺ തുണിയിൽ ഉപ്പുവെള്ളം മുക്കി വയ്ക്കുന്നതും ഇവയുടെ പ്രവേശനത്തെ തടയും. ചെറിയ തോതിലുള്ള ഒച്ചു ശല്യത്തിന് ഇത്തരം ജൈവ മുറകൾ തന്നെയാണ് ഏറ്റവും ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ രീതി. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി രാസവസ്തുക്കളുടെ പ്രയോഗം എങ്ങനെയാണ് ഒച്ച നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞുതരാം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ഒച്ചുകളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി രാസവസ്തുക്കൾ പ്രയോഗിച്ച് എങ്ങനെ ഇത് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞുതരാം. കൃഷിയിടത്തിൽ ഒച്ചുകളുടെ ആക്രമണം വളരെ വ്യാപകമാവുകയും ജൈവമാർഗങ്ങളിലൂടെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാത്രം രാസവസ്തുക്കളുടെ പ്രയോഗം നടത്താം. ഇതിനായിട്ട് വിപണിയിൽ ലഭ്യമാക്കുന്ന മെറ്റാൽഡിഹൈഡ് 2.5% പെല്ലറ്റുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ ഗുളികകളുടെ രൂപത്തിലുള്ള ഈ പെല്ലറ്റുകൾ ഒച്ചുകളെ ആകർഷിച്ച് നശിപ്പിക്കാനായിട്ട് ശേഷിയുള്ളവയാണ്. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ മഴ പെയ്ത് തോർന്നതിന് ശേഷമുള്ള ഈർപ്പമുള്ള സമയത്തോ ആണ് ഈ പെല്ലറ്റുകൾ കൃഷിയിടത്തിൽ വിതറേണ്ടത്. ഒച്ചുകൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള വരമ്പുകളിലോ ചെടികളുടെ ചുവട്ടിൽ നിന്നും അല്പം മാറ്റിയോ ഇവ ചെറിയ കൂട്ടങ്ങളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ പെല്ലറ്റുകൾ തിന്നുന്ന ഒച്ചുകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിർജ്ജലീകരണം സംഭവിച്ച് നശിച്ചു പോകും. എന്നാൽ രാസവസ്തുക്കൾ പ്രയോഗിക്കുന്ന സമയത്ത് കർഷകർ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ പെല്ലറ്റുകൾ വിതറിയ ഉടൻ തന്നെ വീട്ടിലെ വളർത്തു മൃഗങ്ങളായ പൂച്ച, പട്ടി, കോഴികൾ എന്നിവയും കുട്ടികളും കൃഷിയിടത്തിൽ പ്രവേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണം ഇത് ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ വളർത്തു മൃഗങ്ങൾക്ക് മാരകമായ വിഷബാധ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കൈയുറകൾ ധരിച്ചു മാത്രം വേണം ഈ കീടനാശിനി കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ ഒച്ചുകളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു തന്നു. ഇനി എലി ശല്യത്തെക്കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന മറ്റൊരു വൻ പ്രതിസന്ധി എന്താണെന്നറിയോ? അത് എലിശല്യമാണ്. നെൽകൃഷി, വാഴ, തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ തുടങ്ങിയ എല്ലാ വിളകളെയും ഒരുപോലെ നശിപ്പിക്കാൻ എലികൾക്ക് കഴിയും. നെൽപ്പാടങ്ങളിൽ വരമ്പുകളിൽ വലിയ മാളങ്ങൾ ഉണ്ടാക്കി നെൽച്ചെടികൾ ചുവടോടെ കടിച്ചു മുറിക്കുന്നതും തെങ്ങിൻ മണ്ടകളിൽ കയറി ഇളനീരുകൾ തുരന്ന് നശിപ്പിക്കുന്നതും എലികളുടെ പ്രധാന രീതികളാണ്. വിളകൾ തിന്ന് നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവ കടിച്ച് കേടുവരുത്തി ഉപേക്ഷിക്കുന്നതിലൂടെയാണ് എലികൾ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്നത്. കൂടാതെ എലികൾ ഉണ്ടാക്കുന്ന മാളങ്ങൾ കാരണം വയലുകളിലെ ജലസംഭരണ ശേഷി നഷ്ടപ്പെടുകയും വരമ്പുകൾ ഇടിഞ്ഞു പോവുകയും ചെയ്യുന്നു. തെങ്ങിൻ മണ്ടയിൽ താവളമാക്കുന്ന എലികൾ അവിടെ തന്നെ പ്രജനനം നടത്തുന്നത് തെങ്ങിന്റെ ഉൽപ്പാദനത്തെ പൂർണ്ണമായിട്ടും ബാധിക്കും. എലികളെ നിയന്ത്രിക്കുന്നതിനായിട്ട് അവയുടെ മാളങ്ങൾ കൃത്യമായി കണ്ടെത്തുകയാണ് ആദ്യപടി. വരമ്പുകളിൽ കാണുന്ന എലിമാളങ്ങൾ ചെളിമണ്ണും കല്ലും ഉപയോഗിച്ച് അടയ്ക്കുകയും മാളങ്ങൾക്കുള്ളിലേക്ക് പുകയ്ക്കുകയും ചെയ്യുന്നത് എലികളെ പുറത്തു ചാടിക്കാനായിട്ട് സഹായിക്കും. തോട്ടത്തിലെ കളകൾ കൃത്യമായി വെട്ടിമാറ്റി എലികൾക്ക് ഒളിച്ചിരിക്കാനും കൂടുകൂട്ടാനുമുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നത് എലി നിയന്ത്രണത്തിൽ വളരെ പ്രധാനമാണ്. ഇനി എലികൾക്കെതിരെയുള്ള കെണികളും ജൈവ പ്രതിരോധ മാർഗങ്ങളും എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു പാട്ട്.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഈ എലിശല്യം തടയാനായിട്ട് പണ്ട് കാലം മുതൽക്ക് നമ്മൾ ഉപയോഗിച്ച് വരുന്ന പലതരം കെണികള് ഇന്നും വളരെ ഫലപ്രദം തന്നെയാണ്. പരമ്പരാഗത എലിപ്പെട്ടികൾ, ഗ്ലൂ ട്രാപ്പുകൾ, സ്പ്രിംഗ് കെണികൾ എന്നിവ എലികൾ പതിവായി സഞ്ചരിക്കുന്ന വഴികളിലോ മാളങ്ങൾക്ക് സമീപത്തോ വയ്ക്കാവുന്നതാണ്. കെണികൾക്കുള്ളിൽ എലികൾക്ക് ഇഷ്ടമുള്ള വറുത്ത തേങ്ങയോ മീനോ ഉണക്കമീനോ നെയ്യ് പുരട്ടിയ അപ്പക്കഷ്ണമോ വയ്ക്കുന്നത് എലികളെ വേഗത്തിൽ ആകർഷിക്കും. ജൈവ രീതിയിലുള്ള പ്രതിരോധത്തിനായിട്ട് എലികൾക്ക് അസഹനീയമായ ഗന്ധമുള്ള ചില സസ്യങ്ങൾ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം. പുതിന ഇലയുടെ എണ്ണ ചെറിയ പഞ്ഞി തുണ്ടുകളിൽ മുക്കി എലിമാളങ്ങൾക്ക് സമീപവും തെങ്ങിന്റെ മണ്ടകളിലും വയ്ക്കുന്നത് എലികളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. എലികൾക്ക് പുതിനയുടെയും തുളസിയുടെയും ഗന്ധം ഒട്ടും സഹിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ ശാസ്ത്രം. ഇതുകൂടാതെ പ്രകൃതിദത്തമായ ജൈവ നിയന്ത്രണ മാർഗങ്ങളാണ് എലിയുടെ സ്വാഭാവിക ശത്രുക്കളായ പൂച്ചകൾ, മൂങ്ങകൾ എന്നിവയെ കൃഷിയിടത്തിലേക്ക് ആകർഷിക്കുക എന്നത്. നെൽപ്പാടങ്ങളിൽ പല ഭാഗങ്ങളിലായി പക്ഷികൾക്ക് വന്നിരിക്കാൻ പാകത്തിൽ ചെറിയ കൊമ്പുകൾ നാട്ടിക്കൊടുക്കുന്നത് വഴി രാത്രികാലങ്ങളിൽ മൂങ്ങകൾ വന്നിരിക്കുകയും പാടത്തെ എലികളെ വേട്ടയാടി നശിപ്പിക്കുകയും ചെയ്യും. ഇനി തെങ്ങിലെ എലിശല്യവും അതിന്റെ പ്രതിരോധമാണ്.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ഈ തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തെങ്ങിൻ മണ്ടയിലെ എലി ശല്യമാണ്. എലികൾ മുകളിലേക്ക് കയറുന്നത് തടയാനായിട്ട് ഏറ്റവും ആധുനികവും ഫലപ്രദവുമായിട്ടുള്ള മാർഗമാണ് GI ഷീറ്റുകൾ ഉപയോഗിച്ചുള്ള തടസ്സങ്ങൾ ഒരുക്കുക എന്നത്. നിലത്തു നിന്നും ഏകദേശം 2 മീറ്റർ ഉയരത്തിൽ തെങ്ങിൻ തടിക്ക് ചുറ്റും 40 സെന്റിമീറ്റർ വീതിയുള്ള GI ഷീറ്റുകൾ വളച്ചു വെച്ച് ആണി അടിച്ചുറപ്പിക്കണം. ഈ ഷീറ്റുകളുടെ വഴുക്കൽ കാരണം എലികൾക്ക് തെങ്ങിൻ മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കാതെ വരുന്നു. എന്നാൽ ഈ രീതി വിജയിക്കണമെങ്കിൽ ഒരു തോട്ടത്തിലെ എല്ലാ തെങ്ങുകൾക്കും ഒരേപോലെ ഷീറ്റുകൾ അടിക്കണം. കൂടാതെ ഒരു തെങ്ങിന്റെ ഓലകൾ അടുത്ത തെങ്ങിന്റെ ഓലകളുമായി മുട്ടി നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായാൽ എലികൾ ഒരൊറ്റ തെങ്ങിൽ കയറി ഓലകൾ വഴി മറ്റു തെങ്ങുകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കും. തെങ്ങിൻ മണ്ടകളിൽ കാണുന്ന എലിപ്പൊത്തുകളിൽ വലിയ അളവിൽ മണലും ചെറിയ കരിങ്കൽ കഷ്ണങ്ങളും ചേർത്ത് അടയ്ക്കുന്നതും എലികളെ മണ്ടയിൽ കൂടുകൂട്ടുന്നതിൽ നിന്നും തടയും. എലിശല്യം വളരെ രൂക്ഷമായ തോട്ടങ്ങളിൽ കൃഷി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം കുറഞ്ഞ വീര്യമുള്ള എലിവിഷങ്ങൾ തെങ്ങിൻ മണ്ടകളിൽ സുരക്ഷിതമായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എലികളെ കൃഷിയിടത്തിൽ നിന്നും നിയന്ത്രിക്കുന്നത്. ഇനി കാട്ടുപന്നി, മുള്ളൻ പന്നി ഇവയുടെ ആക്രമണവും അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങളും എങ്ങനെയാണെന്ന് പറയാം. അതുപോലെ പാട്ടിന് ശേഷം

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിലവിൽ കേരളത്തിലെ കർഷകർ നേരിടുന്ന ഏറ്റവും ഭീതിജനകമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് കാട്ടുപന്നി, മുള്ളൻ പന്നി, കുരങ്ങുകൾ എന്നിവയുടെ ശല്യം. പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളായ കപ്പ, ചേന, കാച്ചിൽ എന്നിവയും വാഴകളും പന്നി ചുവടോടുകൂടി കുത്തിക്കിളച്ച് തിന്ന് നശിപ്പിക്കാറുണ്ട്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഇവയുടെ ശല്യം കൂടുതലെങ്കിലും ഇപ്പോൾ ജനവാസ മേഖലകളിലും ഇവ വ്യാപകമാണ്. കാട്ടുപന്നികളെ പ്രതിരോധിക്കാനായിട്ട് കൃഷിയിടത്തിന് ചുറ്റും GI വയറുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ സോളാർ ഫെൻസിംഗ് അഥവാ സൗരോർജ വേലികൾ സ്ഥാപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇതിൽ നിന്ന് ഏൽക്കുന്ന ചെറിയ വൈദ്യുതാഘാതം മൃഗങ്ങൾക്ക് അപകടം വരുത്തില്ല എങ്കിലും അവയെ കൃഷിയിടത്തിൽ നിന്നും സ്ഥിരമായി അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. കർഷകർക്ക് സർക്കാർ സബ്സിഡിയോടുകൂടി ഇത് സ്ഥാപിക്കാവുന്നതാണ്. ജൈവപരമായ ചില നാടൻ വിദ്യകളും ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൃഷിയിടത്തിന് ചുറ്റും മനുഷ്യന്റെ തലമുടി വിതറുന്നതും പന്നികൾ വരാൻ സാധ്യതയുള്ള വഴികളിൽ ചുവന്ന മണ്ണിൽ മണ്ണെണ്ണയോ കറുത്ത ഓയിലോ ഒഴിച്ച് ചെറിയ തുണിക്കിഴികളാക്കി കെട്ടിത്തൂക്കുന്നതും പന്നികളെ അകറ്റും. കടുത്ത മണവും മനുഷ്യന്റെ സാന്നിധ്യവും തിരിച്ചറിയുന്നത് വഴി പന്നികൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാകും. ഇനി പക്ഷി ശല്യത്തെ കുറിച്ചൊക്കെ അറിയാം. അതിനു മുന്നേ

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പച്ചക്കറി കൃഷിയിലും നെൽകൃഷിയിലും വിളവെടുപ്പ് സമയത്ത് വലിയ നാശനഷ്ടം വരുത്തുന്ന ഒന്നാണ് തത്ത, പ്രാവുകൾ, കാക്കകൾ തുടങ്ങിയ പക്ഷികളുടെ ശല്യം. കൂടാതെ മയിൽ ശല്യവും പലയിടങ്ങളിലും കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ്. ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളും പയറുകളും പാവയ്ക്കയും ഒക്കെ പക്ഷികൾ കൊത്തി നശിപ്പിക്കുന്നത് തടയാനായിട്ട് പരമ്പരാഗതമായ കാവൽ രീതികൾക്ക് പുറമേ ചില പുതിയ വിദ്യകൾ കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൃഷിയിടത്തിന് മുകളിലായിട്ട് തിളങ്ങുന്ന റിബണുകളോ പഴയ സീഡികളോ ചരടിൽ കോർത്ത് കെട്ടിത്തൂക്കുന്നത് കാറ്റിൽ അവ തിരിയുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശ പ്രതിഫലനം കാരണം പക്ഷികൾ ഭയന്ന് മാറിപ്പോകാനായിട്ട് സഹായിക്കും. വലിയ പച്ചക്കറി തോട്ടങ്ങളിൽ പക്ഷികൾ അകത്തേക്ക് കടക്കാത്ത രീതിയിലുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മുകൾ ഭാഗം പൂർണ്ണമായും മറയ്ക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. കുരങ്ങുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് കൃഷിയിടങ്ങളിൽ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന പടക്കങ്ങളോ കൃത്രിമ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ തന്നെ അവയെ കൃഷിയിടത്തിൽ നിന്നും ഓടിക്കാനായിട്ട് ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ന് കർഷകരെ സഹായിക്കുന്നുണ്ട്. രോഗകീടബാധകൾ പോലെ തന്നെ കൃഷിയിടങ്ങളിലെ ഒച്ച്, എലി, മറ്റു വന്യജീവികൾ എന്നിവയുടെ ശല്യം കൃത്യമായ മുൻകരുതലുകളിലൂടെയും ശാസ്ത്രീയ പ്രതിരോധ മാർഗങ്ങളിലൂടെയും മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വന്യമൃഗങ്ങളെയൊന്നും ഉപദ്രവിക്കാതെ ജൈവ നാടൻ വിദ്യകളും സോളാർ ഫെൻസിങ് പോലുള്ള ആധുനിക രീതികളും സംയോജിപ്പിച്ച് മുന്നോട്ടു പോയാൽ നമ്മുടെ വിളകളെ സുരക്ഷിതമായിട്ട് വിളവെടുക്കാൻ കർഷകർക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു.

തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
3: നല്ലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും തീരും എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിരിക്കുന്നത്, എവിടെയോ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ കൗമാര പ്രതിഭകളല്ലേ, കൗമാരക്കാരാണെങ്കിലും അതുപോലെ തന്നെ യുവാക്കളാണെങ്കിലും യുവതികളാണെങ്കിലും അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും വിശ്വസിച്ച് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ റിലീഫായിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആശ്വാസം കിട്ടുമെന്നൊക്കെയാണ് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഗേൾ ഫ്രണ്ട്, ഇപ്പോൾ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നല്ലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഇമോഷൻസും നമുക്ക് അവിടെ പോയി ഡംപ് ചെയ്യാം. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് ചെന്ന് പറയാം. നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പരിഭവങ്ങളും എല്ലാം നമുക്ക് അവിടെ പോയി ചെന്ന് പറയാം. ഒരു നല്ല ഷോൾഡർ ആയിരിക്കും അങ്ങനെയുള്ള ഗേൾ ഫ്രണ്ട്സ് എന്ന് ഞാനിങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും നല്ലൊരു ഗേൾ ഫ്രണ്ട് ഇല്ല എങ്കിൽ, ഗേൾ ഫ്രണ്ട് മീൻസ് നിങ്ങളുടെ കമ്മിറ്റഡ് പേഴ്സൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു സുഹൃത്ത്, നല്ലൊരു പെൺ സുഹൃത്ത് ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ശരിക്കും അതുവരെ റൂഡായിട്ട് നടന്ന ഒരാളൊക്കെ നല്ലൊരു ഗേൾ ഫ്രണ്ട് വരുന്നതോടുകൂടി വളരെ കൂളായിട്ട് വളരെ സൂപ്പറായിട്ട് മാറുന്ന ചില കാഴ്ചകളൊക്കെ നമ്മുടെ ചുറ്റിലും നമ്മളിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇതുവരെയും ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവരാണെങ്കിൽ, ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ പെൺകുട്ടിയുമായിട്ട് ചങ്ങാത്തം കൂടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നല്ല പോസിറ്റീവായിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്താണ് ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളിൽ പലരും. വേറൊന്നുമല്ല, ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ബോയ്സ് എന്ന ചിത്രത്തില് എനക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെടാ എന്നൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് ഇങ്ങനെ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എന്താ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നേരമാണ് ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. 2 മണിക്കൂർ ടൈം ഞാൻ ഇവിടെ കാണും. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്ത് തരാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ ഡെഡിക്കേഷൻ പറയാൻ വേണ്ടി, നിങ്ങളുടെ വിഷസൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വിളിക്കേണ്ട, മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8815099000 ആണ് RJ's നമ്പർ. മറന്നുപോയി കഴിഞ്ഞാൽ ലിസ്ണേഴ്സ് മറന്നുപോകില്ല. അത്രയധികം മനസ്സിൽ പതിഞ്ഞിട്ടുള്ള നമ്പറാണ് 8815099000 എന്നുള്ളത്. കാര്യം ഇതാ, എനിക്കിപ്പോൾ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി മെസ്സേജ് 12 മണിക്ക് തന്നെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ വേഗം മെസ്സേജ് അയയ്ക്കുക, വേഗം വിളിക്കുക, പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക. നല്ല കുറേ പാട്ടുകൾ ആസ് സ്പെഷ്യൽ നിങ്ങൾ ചോദിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. ബോയ്സ് എന്ന ചിത്രത്തിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നു. ആ പാട്ടിന് ശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഓരോന്നായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ഞാൻ കേൾപ്പിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി സ്വാഗതം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ബോയ്സ് എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടോടുകൂടി ഇതാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിൽ നമ്മുടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ, ചിറ്റൂരിൽ നാഗരാജാണ്.
1: നാഗരാജ് ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുനിൽ സുഖമല്ലേ?
1: സുനിലും സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാ എന്ന് കേൾക്കണ്ടേ?
2: എനിക്ക് തമിഴ് മറ്റേ ഇത് കടലേറ കവിതകൾ എന്ന സിനിമയില് അടിയാത്താടി പാട്ട്.
1: അടിയാത്താടി എന്ന പാട്ട് വേണം. ഈ പാട്ടിനോട് എന്താണ് ഇത്രയധികം ഇഷ്ടം?
2: ഇഷ്ടം പറഞ്ഞാൽ ഇപ്പൊ സുനില് ഒരു ടോപ്പിക് കൊടുത്തില്ലേ?
1: ഏത് ടോപ്പിക് ആയിരുന്നു?
2: ഗേൾഫ്രണ്ട് കാണും.
1: ഗേൾഫ്രണ്ട് വേണം. ഗേൾഫ്രണ്ട് ഉണ്ടോ?
2: ഞാന് പ്രായമായി, എനിക്കൊരു മകനുണ്ട്.
1: പ്രായമായാലും എത്ര പ്രായമായാലും ഒരു ഗേൾഫ്രണ്ട് ഉള്ള ഒരു പെൺ സുഹൃത്തുള്ളത് നല്ലതല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ കാമുകി ഉണ്ടോ എന്നല്ല ചോദിച്ചത്, പെൺ സുഹൃത്തുണ്ടോ എന്നാണ്.
2: ഓക്കെ,
1: അത്രേ ഉള്ളു. ഇതിലിപ്പോ എന്താ പേടിക്കാനുള്ളത്? അല്ല, അത് തെറ്റായ രീതിയിലല്ല ചോദിച്ചത് കേട്ടോ. പെൺ സുഹൃത്തുണ്ടോ എന്ന് മാത്രമേ
2: ചോദിച്ചുള്ളൂ.
1: ഇഷ്ടം പോലെ ഉണ്ട്, അത് കേട്ടാ മതി.
2: ഓക്കെ,
1: അപ്പോ അവർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് അല്ലേ? ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഞാൻ പാട്ട് വെച്ചുതരാവേ. വിളിച്ചത് നാഗരാജേട്ടനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് എല്ലാ പെൺ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കം പറഞ്ഞ ആ ഒരു കാര്യം ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നല്ലതാണ് കേട്ടോ, പെൺ സുഹൃത്തുക്കൾ വളരെ നല്ലതാണ്. നമുക്ക് എന്താ പറയുക, എന്തും വിശ്വസിച്ച് പറയാവുന്ന സുഹൃത്തുക്കളാണ് പെൺ സുഹൃത്തുക്കൾ. നമുക്ക് ഭയങ്കര റിലീഫായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. പാലക്കാട് നിന്നും ബീന ചേച്ചിയാണ്. ഗോപുരവാസലിലെ മൂവിയിലെ താലാട്ടും പൂങ്കാട്ടരെ എന്ന ഒരു പാട്ട് വെച്ച് തരണമെന്നാണ് ബീന ചേച്ചി മെസ്സേജിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. നാഗരാജേട്ടനും ബീന ചേച്ചിയും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഗോപുരവാസല്ലേ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: ബഷീർക്ക, ആലത്തൂര്.
1: ബഷീർക്ക, സുഖമായിട്ടിരിക്കുന്നു?
2: ഓ, കുഴപ്പമില്ല. സുനിലിനെ ആലത്തൂര് പോയിട്ട് വന്നാ ചായ കുടിച്ച് അങ്ങനെ കിടക്കണം.
1: ഈ ഒരു 12:20 ആവുമ്പോഴാണോ ചായ കുടിക്കുന്നത്?
2: ടൗണിൽ പോയി ഒന്ന് വെള്ളത്തെ അയച്ചു. അപ്പൊ ഒന്ന് കട്ടൻ ചായ ഒന്ന് വെച്ചു.
1: ദാഹം വരുന്ന സമയത്ത് കട്ടൻ ചായ കുടിക്കാൻ പാടുണ്ടോ? വെള്ളം അല്ലേ കുടിക്കണ്ടേ?
2: വെള്ളം കുടിക്കണ്ട്, രണ്ടും കേട്ടിട്ടുണ്ട്.
1: രണ്ടും കേട്ടിണ്ട്. ഓക്കെ, ചൂടുണ്ടോ ആലത്തൂരൊക്കെ?
2: ഓ, നല്ല ചൂടാണ്.
1: നല്ല ചൂടാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ചൂട് സമയത്ത് ഏത് പാട്ടാ കേക്കണ്ടേ?
2: മഴക്കാലമാണോ വേനൽക്കാലമാണോ അറിയില്ല.
1: വേനൽക്കാലമാണ്. ഓക്കെ, പോരെ. നമ്മുടെ നാട്ടില് നിലവില് വേനൽക്കാലമാണ്. ശരി, പാട്ട് പറഞ്ഞോളൂ.
2: ഇളയരാജ
1: മ്യൂസിക്.
2: ഈ പാട്ട് വന്നിട്ട് നമ്മള് കൃഷ്ണേട്ടൻ, മാധവട്ടൻ, ഗുരുവായൂരപ്പൻ ചേട്ടൻ, തിരുവല്ലമല ശർപ്പുക്ക കൊഴിഞ്ഞാൻ പറ.
1: എല്ലാവർക്കും ആയി ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ബഷീർക്കയാണ് വിളിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. പാട്ട് ചോദിച്ചിരിക്കുന്നത് ശ്രീധരൻ നവണൂരാണ്. ഞാൻ മെസ്സേജ് വായിക്കാം. അഹല്യ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകരിൽ ഒരാളാണ് KJ ജോയ്. അതുപോലെ നടന്മാരിൽ സുകുമാരനും. ജോയ് സാറുടെ ഓർമ്മദിനം June 15, സുകുമാരന്റെ ഓർമ്മദിനം June 16. ഇവരോടുള്ള ആദര സൂചകമായി ഈ രണ്ട് പ്രതിഭകളും ഒന്നിക്കുന്ന ഇതിഹാസത്തിലെ വസന്തം നീർമിഴിത്തുമ്പിൽ കേൾപ്പിക്കുമോ? അല്ലെങ്കിൽ വേറൊരു പാട്ട് കൂടെ ചോദിച്ചിട്ടുണ്ട്. വസന്തം നീർമിഴിത്തുമ്പിൽ എന്ന പാട്ട് തന്നെ വരുന്നുണ്ട്. ശ്രീധരൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ്. ആ ഒരു ഗാനം കൂടെ ആസ്വദിക്കാം. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുള്ളത് ഞാൻ സുനൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA മാരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഇരു നേതാക്കളുടെയും ഇന്നത്തെ ആദ്യ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ അറിയിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടരുതെന്നും ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വകുപ്പുകളിൽ ഫയലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും തീരുമാനമെടുക്കാൻ വൈകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പിലും ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും അഡ്വൈസറെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 1974 കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച മാതൃകയിലാണ് ഇത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. മന്ത്രിമാരായ N. ഷംസുദ്ദീൻ, റോജി M. ജോൺ, PC വിഷ്ണുനാഥ്, M. ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ഇവരുടെ റിപ്പോർട്ടിന് ശേഷമാകും PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുക. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജനങ്ങളുടെ പൊതുതാൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. MLA മാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പരിശീലന പരിപാടിയും പ്രായോഗികമായ ചിന്തയും ഒരുമിച്ചാൽ നല്ല നിയമസഭാ സാമാജികനാകാൻ സാധിക്കുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. വിഷയങ്ങൾ വിശദമായി പഠിച്ച് MLA മാർ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക പ്രധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഭാകാലയളവിൽ MLA മാർ സഭയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഭയിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വാർത്താ പ്രാധാന്യത്തിന് സഭയ്ക്ക് കോട്ടം തട്ടുന്നതൊന്നും ചെയ്യരുതെന്നും നിയമസഭയുടെ അന്തസ്സ് എല്ലാവരും സംരക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻ വർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും സാമൂഹിക മാധ്യമത്തിൽ രാജ്നാഥ് സിംഗ് കുറിച്ചു. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ ഭൂമി ഊഷരമാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലെ നശിച്ചുപോയവയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറയ്ക്കായി പ്രതിരോധശേഷിയോടുകൂടിയ ഭാവി കെട്ടിപ്പടുക്കാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. 1100 കോടിയിൽ നിന്ന് 1600 കോടിയായാണ് PRS വായ്പാ പരിധി ഉയർത്തിയത്. പാലക്കാട് ജില്ലയിലും തുക വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് കൺസോർഷ്യം ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് രക്ഷിതാക്കളോടും ഉദ്യോഗാർത്ഥികളോടും ദേശീയ പരീക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി പുനഃപരീക്ഷാ പേപ്പർ പങ്കിടാൻ 14,000 മുതൽ 25,000 രൂപ വരെ പണം ആവശ്യപ്പെടുന്ന ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാക്രമക്കേടുകൾ, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി രാഹുൽഗാന്ധി ഇന്ന് സംവദിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിന് ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് 80 ഡോളറിൽ താഴെയായി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇടിവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ധാരണാപത്രത്തിന്റെ നിബന്ധനകൾ വാഷിംഗ്ടണും ടെഹ്റാനും അംഗീകരിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വില കുത്തനെ ഇടിഞ്ഞത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീന അൽജീരിയക്കെതിരെ തകർപ്പൻ ജയം നേടി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകം കാത്തിരുന്ന ആവേശപ്പൂരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ജർമ്മൻ ഇതിഹാസം മിറോസോ ക്ലോസയാണ് മെസ്സിക്കൊപ്പം ഈ റെക്കോർഡ് പങ്കിടുന്ന മറ്റൊരു താരം. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റുന്നുള്ള ആദരവോടുകൂടിയാണ് മെസ്സി കളമിട്ടത്. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തേത്.
0: മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 10:30 പോർച്ചുഗൽ കോംഗോ കിൻഷാസയെ നേരിടും. ICC 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് A പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ഡലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7-ന് മത്സരം. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയാനാകില്ലെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. എക്സാലോജിക്ക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാട്ടി കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണയോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ ഇന്നലെ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയാ കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ നടപ്പായത് നീതിയാണെന്ന് ഷാഫി പറമ്പിൽ MP കോഴിക്കോട്ട് പറഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തുകൊണ്ടുവരണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും സത്യം പുറത്തുവരാതിരിക്കാനാണ് പ്രതികളെ DYFI സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പരിപാടിയുടെ ഭാഗമാണിതെന്നും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും കമ്മീഷണർ അറിയിച്ചു. PN പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസത്തെ വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ July 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ കണ്ണൂരിൽ അറിയിച്ചു. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA മാരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: തമിഴെ പറ്റി പേസ കേക്ക രസിക്ക റെഡിയ. തമിഴ് വാർത്തകൾ, സുവാരസ്യമான കഥകൾ, തമിഴുക്ക് പെരുമൈ സേർത്ത മനിതർകൾ மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இத நம்ம நேரம் വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. തിങ്കൾ മുതൽ വെള്ളി വരെ മാലെ 7 മുതൽ 8 മണി വരെ. മിസ് പണ്ണാമ കേളുങ്ക. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
4: ഇവിടെ മൊത്തം കാറ്റ്.

കിഴക്ക് വാസൽ എന്ന മൂവിയിൽ പാടി പരന്ത കിളി എന്ന സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജ്യോതി പാറയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാം രാഗം പാടി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലെ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: മലയാള ഗാനശാഖയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ
1: സുനിലേട്ടനാണല്ലോ, ഇതാരാണ്? ഉമാമഹേശ്വരി, നല്ല പേര് കേട്ടോ. എങ്ങനെയാണ് വീട്ടുകാരും നാട്ടുകാരൊക്കെ വിളിക്കാറുള്ളത്? ഉമ്മ എന്നാണോ വിളിക്കുന്നത്, മഹേശ്വരി എന്നാണോ വിളിക്കുന്നത്?
2: എല്ലാവരും ഉമ്മ വിളിക്കും, ആള് മാത്രം മഹേശ്.
1: മഹേശ്വരി എന്ന് വിളിക്കും അല്ലേ? എനിക്ക് മഹേശ്വരി എന്ന ആ ഒരു പേര് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഉമാ മഹേശ്വരിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ? പൊന്മാന സെൽവൻ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും വെച്ചുതരാവേ. താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഉമാ മഹേശ്വരിയാണ്. ഉമാ മഹേശ്വരി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ജാജ്വലാണ് മേൽപ്പറമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തും ക്യാ മിലേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് വേണം പറഞ്ഞിരിക്കുന്നത്. റോക്കി ഓർ റാണി കാ പ്രേം കഹാനി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കിടിലൻ ഒരു ഹിന്ദി ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 1 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
1: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സുനിലത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഴിഞ്ഞാൻ പറഞ്ഞ സ്വന്തം
0: ഷെയ്ഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
1: സുഖമായിട്ടിരിക്കുന്നു.
0: കഴിച്ചോ, ലഞ്ച് കഴിച്ചോ?
1: ഒന്നേകാലിന്
0: നിസ്കരിച്ച് 5 നേരം നിസ്കരിക്കാറുള്ള ആളാണല്ലേ?
1: മുപ്പത്തഞ്ചായിട്ട്
0: തുടരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് വന്ന ചിത്ര ചേച്ചി എസ് പി ബി സാറും പാടി അതിമനോഹരമാക്കി കാണും. പാസ് മാർക്കിന് തന്നുമൊഴിയില് മടി ചില പൂക്കളും പൂക്കുമടി എന്ന് തുടങ്ങാൻ ഗാനം വിചാരണം.
0: പറയൂ പറയൂ.
1: പുള്ളിയുടെ കൃഷ്ണൻ ചേട്ടൻ, അപ്പുപുള്ളി മാധവൻ ചേട്ടൻ, പള്ളത്തേരി ഗോപിച്ചേട്ടൻ, ഭാരത് ജോയിച്ചേട്ടൻ, തിരുവല്ലാമല ഗുരാകര ചേട്ടൻ, എല്ലാവർക്കും വേണ്ടി വെച്ചോളാം.
0: താങ്ക് യു ചേട്ടൻ, ഒരുപാട് സന്തോഷം. ഷെയ്ഫുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട പാസ് മാർക്ക് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കവിതാ മോഹൻദാസ് റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. ലിവിംഗ് ടുഗദർ എന്ന സിനിമയിൽ രാഗചന്ദ്രൻ അറിയാതെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അധികം കേട്ടിട്ടില്ലാത്തൊരു പാട്ട് കൂടെയാണ്. നമുക്കുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട പാസ് മാർക്ക് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കവിതാ മോഹൻദാസ് റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. ലിവിംഗ് ടുഗദർ എന്ന സിനിമയിൽ രാഗചന്ദ്രൻ അറിയാതെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അധികം കേട്ടിട്ടില്ലാത്തൊരു പാട്ട് കൂടെയാണ്.

ഒരു പാട്ടാണ് ചോദിക്കുന്നത്. അടുത്ത പാട്ട് രമചേച്ചി നല്ലേപ്പിള്ളിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ഗാനം പെരിയണ്ണ എന്ന ചിത്രത്തിലെ തന്താനേ താമരപ്പൂ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. അപ്പോൾ രമചേച്ചിമാർ ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഈസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: പെരിയണ്ണ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹരിദാസ് മാങ്കാവാണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ ആവശ്യപ്പെടുന്ന പാട്ട് കസ്തൂരി, എന്റെ കസ്തൂരി, ആ ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കുമായിട്ട് വെച്ച് തരുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹരിദാസ് മാങ്കാവ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആശാമോൾ ആലത്തൂർ ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമരം എന്ന ചിത്രത്തിലെ അഴകേ നിൻമിഴിനീർ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: ദാസേടനും ചിത്രചേച്ചി മത്സരിച്ച് പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ട് അമരം എന്ന ചിത്രത്തിൽ ആ ഗാനമെല്ലാം കേട്ടുകഴിഞ്ഞു വന്നപ്പോൾ സമയം 1:32 ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെ ഉള്ളത്. ഞാൻ സുനിൽ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നിവേദിത ഫ്രം ചിറ്റൂർ. എനിക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നിവേദിത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹലോ സുനിൽ, സുഖമാണ്? നല്ലിപ്പിള്ളി ശ്രീകുട്ടി ടൈലർ ഷോപ്പിലെ അനിത ചേച്ചിയാണ്. എനിക്ക് തോഴ തോഴ തോൾ കൊടുക്കണം എന്നൊരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ചുറ്റുപാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. വിൻസ്റ്റൺ പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നല്ല 2 പാട്ടുകളാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞ് വന്നത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ മാധവൻ ചേട്ടനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പപ്പള്ളിയൂരിൽ നിന്നും. കുറച്ചധികം നേരമായി വിളിച്ച് ചോദിച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ചോദിച്ചിരിക്കുന്ന ഗാനം ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു മലയാളിത്തമുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. എനിക്ക് കാരുണ്യം എന്ന മൂവിയിലെ പൂമുഖം വിടർന്നാൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ചോദിച്ചിരിക്കുന്നത് ജനാർദ്ദനൻ കോടിയേരിയാണ്. ജനാർദ്ദനൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ വരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പാട്ട് കൂടെ ഉണ്ട്. ആ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഏറെക്കുറെ അവസാനിക്കും. പാട്ട് ചോദിച്ചിരിക്കുന്നത് മിനി ചിന്നൂർ പുത്തൂർ PKD പാലക്കാട് നിന്നാണ്. ഹായ് അഹല്യ, ശ്രേയാ ഘോഷാലിന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പോതവില്ലേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മുടിഞ്ച ഇവനപ്പൊടി എന്ന് തുടങ്ങുന്ന എന്ന ചിത്രത്തിലെ പാട്ടാണ് പോതവില്ലേ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. മിനി ചിന്നൂർ പുത്തൂർ പാലക്കാട് നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മിനി ചിന്നു, ഒപ്പം തന്നെ മാധവൻ ചേട്ടൻ, ജനാർദ്ദനൻ കോടിയേരി, ഈ 3 പേരാവശ്യപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ് ഇനി നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. ഈ പാട്ടുകൾ ോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുകയാണ്. പാട്ടുകൾ തീരുന്നില്ല, ഇൻസ്റ്റന്റ് പാട്ടിലെ പാട്ടുകൾ മാത്രമേ തീരുന്നുള്ളൂ. മറ്റു പാട്ടുകൾ അഹലേ എഫ്എമ്മിലെ പാട്ടുകൾ തീരുന്നില്ല. ഇനി കൃത്യം 2 മണിക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട് ഹീറ ജോയിൻ ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഇതുവഴി വരാം പാട്ടുകളുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
6: ഒരു വർഷത്തിൽ 31 സിനിമ വരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന് എന്നാണ് പറയുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരു തൃശൂർക്കാരനാണ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വരികയും അതൊരു മുഴുവൻ കാല പ്രൊഫഷൻ ആക്കണം എന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും ദേവരാജൻ മാഷിനോടൊപ്പം ഒരുപാട് നല്ല സിനിമകളുടെയും പാട്ടുകളുടെയൊക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തതിനു ശേഷം പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത ഒരു വലിയൊരു കമ്പോസറായി മാറിയ ജോൺസൺ മാഷിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ നിന്ന് കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയിട്ടുള്ള മായാമയൂരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

1981 പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും ഈ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് 1975 ഇവർ കണ്ടുമുട്ടിയെങ്കിലും അന്ന് ദേവരാജൻ മാഷിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മ്യൂസിക് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പയ്യൻ മലയാള സിനിമയിലെ ഒരു മാറ്റി നിർത്താനാകാത്ത ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് തുറന്ന ജയിൽ എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ഒരു പാട്ട് ജനിക്കുന്നത്. ശാലീന ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മള് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയോടൊപ്പം അഹല്യ FM കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് വരികൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പി കെ ഗോപി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് ഇതിനു മുൻപ് പാട്ടുകൾ എഴുതിയെങ്കിലും ആദ്യമായി പുറത്തു വന്ന ഗാനം എന്ന് പറയുന്നത് ജോൺസൺ മാഷ്ടറിനോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഓടിയൊരു സിനിമ അന്ന് കാലത്ത് നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പി കെ ഗോപി വരികൾ എഴുതി. നമ്മുടെ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, കതിരൂല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ആ ഒരു സിനിമയും അല്ലെങ്കിൽ ആ പടമൊക്കെ കണ്ട ആൾക്കാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ഒരു മൊമെന്റ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം പി കെ ഗോപി ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഇന്നത്തെ പോലെയല്ല അല്ലേ, പണ്ട് കാലത്ത് 100 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ, ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമയില് ഒരുപാട് നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ് പുൽക്കുടിതൻ ചുണ്ടത്ത് പെയ്തൊരു കന്നിമഴയുടെ കുഞ്ഞിമണികൾ. ഈ ഇതേ സിനിമയില് ഈ പാട്ട് ഇതിന്റെ മെയിൽ വേർഷൻ പാടിയത് എം ജി ശ്രീകുമാറും ഫീമെയിൽ വേർഷൻ പാടിയത് ചിത്ര ചേച്ചിയാണെങ്കിലും ഈ സിനിമയിൽ ഈ പാട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം. എന്നാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

ഒരു ലിറിസിസ്റ്റ് ആകണ്ടായിരുന്നു എന്ന് ഷിബു ചക്രവർത്തിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ്. അതെ, ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് ജോൺസൺ മാഷിന്റെ ഒപ്പമാണെങ്കിലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസറ്റുകളിലൊക്കെ ഷിബു ചക്രവർത്തി ആ സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉപഹാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ജോൺസൺ മാഷിനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ ഒരു ഒരു ബിറ്റ്, ആ ബിറ്റാണ് ആദ്യം ഷിബു ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് വരികൾ എഴുതിക്കോളൂ എന്ന് പറയുന്നത്. ഈ പണി വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം തോന്നി എന്ന് പലപ്പോഴും ഷിബു ചക്രവർത്തി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പൊൻമേഘമോ പ്രേമ സന്ദേശ കാവ്യമോ, നമ്മുടെ കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എഴുതിയ ഈ പാട്ടും ഈ വരികളുമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീരാ.

പട്ടുപൊളിപ്പൻ പാട്ട്, ജഗപൊക പാട്ട്, അടിപൊളി പാട്ട് എന്നൊക്കെ പല പാട്ടുകളെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടല്ലാതെ അന്ന് കാലത്ത് ഇറങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ പാട്ട്, മാനത്ത് ചെങ്കത് വീഴുമ്പോൾ എന്ന് പറയുന്ന ഈ പാട്ട് ഏഴര കൂട്ടം എന്ന സിനിമയിലാണ്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നായകനും ടീംസും എല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകുന്നതും ഒരു ഒരു ജീപ്പിന് മുകളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വലില് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് അന്ന് കാലത്ത് ഒരു ചാലഞ്ചിങ് കാര്യം തന്നെയാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയിട്ടുണ്ടായിരുന്നത് മനു ആണ്. ആൻഡ് സുജാത ചേച്ചി, അതുപോലെ തന്നെ സ്വർണലത, ഇവരെല്ലാവരും ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തട്ടുപൊളിപ്പൻ പാട്ടാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു.

മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ചൈനീസ് ട്യൂൺ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു ചാലഞ്ചിങ് കാര്യം ശരിക്കും ചെയ്തത് ഷിബു ചക്രവർത്തിയുടെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അന്ന് കാലത്ത് മദ്രാസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ലൈറ്റിങ്ങും പേപ്പർ വർക്കുകളും പിന്നെ റെഡും ഗ്രീനും ചേർന്ന കുറേ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഷിബു ചക്രവർത്തിക്ക് തോന്നുകയാണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഏഴര കൂട്ടം എന്ന സിനിമയിൽ തന്നെ ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അപ്പോൾ അന്ന് അതൊരു ഒരു ചാലഞ്ചിങ് കാര്യമായിരുന്നു, അതിന് പറ്റിയൊരു സെറ്റൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയില്ല. കർണാടക സംഗീതത്തിന്റെ മോഹനരാഗം തന്നെയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചപ്പോൾ അത് ചൈനീസ് ആയി എന്നാണ് ജോൺസൺ ഭാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു.

ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ 30 സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. എസ് പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും പണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പേര് എഴുതി എഴുതി എഴുതി അവസാനം പൂവച്ചൽ ജോൺസൺ എന്ന് ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാരുടെ വിചാരം പൂവച്ചൽ ജോൺസൺ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതായിട്ട് പലപ്പോഴും ജോൺസൺ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈതപ്പുറം ജോൺസൺ അല്ലേ എന്ന് ആരോ ചോദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രണ്ടുപേരുടെ കൂട്ടുകെട്ടുകൾ വരുമ്പോൾ ഇത് ഒരാളാണോ പേര് മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് ആ ടീമിന്റെ ഒരു ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്തത് കേൾക്കാൻ പോകുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒത്തിരി പേർക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള ഈ പാട്ട് നമ്മുടെ വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്രാ ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: മുദ്രാ യോജന ലോൺ മില ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലെ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഡോക്ടർ അഹല്യയിലേക്ക്. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടുപറമ്പുകളിൽ ഒട്ടും ജാടയൊന്നും ഇല്ലാതെ അധികം പരിചരണമൊന്നും ആവശ്യമില്ലാതെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. ഏതാണ് ആ സുഹൃത്ത്? നമ്മുടെയൊക്കെ സ്വന്തം പേരയ്ക്ക. ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഫ്രഷായി നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ആപ്പിളും ഓറഞ്ചും കിവിയും ഒക്കെയാണ് വലിയ പോഷകമുള്ള പഴങ്ങൾ എന്ന് വിചാരിച്ചിട്ട് വലിയ വില കൊടുത്ത് അതൊക്കെ നമ്മുടെ സഞ്ചിയിലാക്കാറുണ്ട് അല്ലേ. വീട്ടിലെത്തുമ്പോൾ പറമ്പിലെ പേരമരത്തിൽ കായ്ച്ചു കിടക്കുന്ന പേരയ്ക്ക് ഒരു നോട്ടം പോലും നോക്കാതെ നമ്മൾ കടന്നു പോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഈ പേരയ്ക്ക് മുന്നിൽ വിദേശി പഴങ്ങളൊക്കെ തോറ്റ് തൊപ്പിയിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുക. ആധുനിക ശാസ്ത്രം ഇന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്നൊക്കെയാണ്. അതായത് പോഷകങ്ങളുടെ കലവറയാണ് ഇത്. പണ്ടൊക്കെ ഇതിനെ പാവങ്ങളുടെ ആപ്പിൾ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകം ഇതിനെ ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കാണുന്നത്. ഈ ശരീരഭാരം കുറയ്ക്കാൻ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കും പ്രമേഹം വന്ന് മധുരമുള്ള പഴങ്ങൾ കഴിക്കാൻ പേടിക്കുന്നവർക്കും ഒരുപോലെ വിശ്വസിച്ച് ധൈര്യമായി കഴിക്കാവുന്ന ഒന്നാണ് നമ്മുടെ പേരയ്ക്ക. വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ധാരാളം ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേരയ്ക്ക് തരുന്ന അത്രയും സംരക്ഷണം മറ്റൊരു പഴത്തിനും തരാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ പേരയ്ക്കയെ കുറിച്ചും പേരയ്ക്കയുടെ ഇലകളെ കുറിച്ചും പേരയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു മനോഹരമായ പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം ബാക്കി പേരയ്ക്ക വിശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി പേരക്കയുടെ ആരോഗ്യ വശങ്ങൾ, പോഷക വശങ്ങളിലേക്ക് വരാം കേട്ടോ. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ഉള്ള പഴം ഏതാണ് എന്ന്, നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഉത്തരം പറയുക? നമ്മൾ പെട്ടെന്ന് തന്നെ പറയും ഓറഞ്ച് അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്ന് പറയും അല്ലെ. എന്നാൽ ശാസ്ത്രീയമായ സത്യം എന്താണെന്നറിയോ? ഒരു സാധാരണ ഓറഞ്ചിലുള്ളതിനേക്കാൾ 4 ഇരട്ടിയിലധികം വൈറ്റമിൻ സി ഒരു പേരക്കയിലുണ്ട്. ഈ വൈറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിന് കടുത്ത രോഗപ്രതിരോധ ശേഷി നൽകുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ജലദോഷം, ചുമ, മറ്റ് ഇൻഫെക്ഷനുകൾ എന്നിവ വരാതെ കോട്ട പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കാനായിട്ട് പേരക്കയ്ക്ക് കഴിയും. മറ്റൊരു വലിയ ഗുണം എന്താണെന്നറിയോ? പ്രമേഹ രോഗികൾക്കുള്ളതാണ് ഈ ഒരു ഗുണമേ. നമ്മുടെ നാട്ടില് പ്രമേഹം ബാധിച്ച ഭൂരിഭാഗം ആളുകളുടെയും വലിയൊരു വിഷമം എന്താണെന്നറിയോ? അവർക്ക് ഇഷ്ടമുള്ള പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. മാമ്പഴമോ ചക്കപ്പഴമോ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും. എന്നാൽ പ്രമേഹമുള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ വിശക്കമ്പ് കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സുരക്ഷിതമായ ആഹാരമാണ് പേരക്ക. നമ്മൾ ഫൈബറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫൈബർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തില് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പേരക്കയിൽ വലിയ അളവില് ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരില്ല. പകരം ഇൻസുലിന്റെ പ്രവർത്തനം കൃത്യമാക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. ഇത് കൂടാതെ പേരക്കയിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് അതീവ ഉത്തമം കൂടിയാണ്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച മങ്ങൽ തടയാനും തിമിര സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും സോഡിയവും നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ അളവിൽ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിലെ പേശികൾക്ക് ബലം നൽകാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും പേരക്ക വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എത്രയധികം ആരോഗ്യ ഗുണങ്ങളാണല്ലേ ഈ ഒരു പേരക്കുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെല്ലാം മുമ്പേ നല്ലൊരു പാട്ട് വരുന്നു.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: പേരക്കയുടെ ഗുണങ്ങൾ തീരുന്നില്ല കേട്ടോ, ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്. പറഞ്ഞു തരട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൈൽസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പൈൽസിനെ കുറിച്ചും ഫൈബറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല വലിയ രോഗങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. മലം കൃത്യമായിട്ട് പോയില്ല എങ്കിൽ അത് വയറിനെ മാത്രമല്ല ശരീരത്തെ മുഴുവൻ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പേരയ്ക്ക ഇവിടെ ഒരു സ്വാഭാവിക മരുന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഉയർന്ന ഫൈബർ കണ്ടന്റും അതിന്റെ ചെറിയ കുരുക്കളും നമ്മുടെ കുടലുകളെ ഉത്തേജിപ്പിക്കുകയും മലം മൃദുവാക്കി സുഗമമായ വിസർജനത്തിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ദിവസവും ഒരു പേരയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം എന്ന വാക്കേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ചർമ്മത്തിന്റെ ഭംഗി, സ്കിന്നിന്റെ ഭംഗി എന്ന് പറയുന്നത്. പ്രായമാകുമ്പോൾ ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയാനായിട്ട് പേരയ്ക്കയിലുള്ള ആന്റി ഓക്സിഡന്റുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇത് ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുകയും യൗവനം നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് പറയാം. പേരയ്ക്ക മാത്രമല്ല, ആ മരത്തിന്റെ ഇലയും, അതായത് പേര ഇലയും ഒരു വലിയ ഔഷധമാണ്. നമ്മുടെ നാട്ടില് പണ്ട് കാലത്ത് ഈ പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് മുതിർന്നവർ പേരയില പറിച്ചു തരുമായിരുന്നു അല്ലെ? പേരയുടെ തളിരില എടുത്ത് അല്പം ഉപ്പും ചേർത്ത് ചവച്ചരച്ച് കഴിക്കുന്നത് വിട്ടുമാറാത്ത പല്ലുവേദന, പല്ലിലെ മോണയിലെ വീക്കം, വായ് നാറ്റം എന്നിവ മാറാനായിട്ട് ഏറ്റവും മികച്ച നാടൻ വിദ്യയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി മൈക്രോബിയൽ ഘടകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. അത് മാത്രമല്ല, പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പേരയിലെ ചായ കുടിക്കുന്നത് രക്തത്തിലെ പ്രമേഹത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. വിട്ടുമാറാത്ത ചുമയും നെഞ്ചിലെ കഫക്കെട്ടും ഒക്കെ മാറാനായിട്ട് ഈ പേരയിലിട്ട വെള്ളം ഉപയോഗിച്ച് ആവി പിടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ പറമ്പില് ഇത്രയും വലിയൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിട്ടാണോ നമ്മളിങ്ങനെ ചെറിയൊരു പല്ലുവേദന വരുമ്പോൾ തന്നെ ഓടിപ്പോയിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഗുളികകൾ വാങ്ങിക്കഴിക്കുന്നത്? അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ശീലമാക്കുക. നിങ്ങളുടെ പറമ്പില് പേരയിലയും പേരക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി കഴിക്കാനും പേരയിലിട്ട വെള്ളം കുടിക്കാനും ഒക്കെ ശ്രമിക്കുക. ഇനി പേരയ്ക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയാം ആഫ്റ്റർ.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: പേരക്കയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേരയ്ക്ക വലിയ അമൃതമൊക്കെ തന്നെയാണ്, പക്ഷെ അത് കഴിക്കേണ്ട രീതിയിലും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, തൊലിയോടെ കഴിക്കണേ. പലരും പേരക്കയുടെ തൊലി പൂർണ്ണമായിട്ടും ചെത്തിക്കളഞ്ഞ് ഉള്ളിലെ ഭാഗം മാത്രം കഴിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ പേരക്കയുടെ തൊലിയിലാണ് ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തൊലി കളയാതെ കഴിക്കുക. പിന്നെ ജ്യൂസ് അടിക്കരുത്. ഈ ഫൈബർ കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പേരയ്ക്ക റോ ആയിട്ട് തന്നെ കഴിക്കണം. ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് അതിലെ ഫൈബറൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അത് വെറും ഒരു മധുര വെള്ളം മാത്രമായിട്ട് മാറും. അതുകൊണ്ട് നല്ലതുപോലെ പല്ലുകൊണ്ട് കടിച്ച് ചവച്ചരച്ച് തന്നെ കഴിക്കുക. വായില് ഉമിനീരുമായിട്ട് കലരുമ്പോൾ അതിന്റെ ദഹന ഗുണം ഇരട്ടിയാകും. പിന്നെ രാത്രി കാലങ്ങളിൽ കുറയ്ക്കണം. ഈ ഫൈബറും കുരുക്കളും കൂടുതൽ ഉള്ളതുകൊണ്ട് ദഹനശേഷി കുറഞ്ഞവര് അല്ലെങ്കിൽ പ്രായമായവര് രാത്രി വൈകി പേരയ്ക്ക് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത്

ചിലരില് രാത്രിയിൽ ദഹനക്കേടോ ഗ്യാസോ ഒക്കെ ഉണ്ടാകും. പകൽ സമയത്തോ വൈകുന്നേരം ചായ കുടിക്കുമ്പോഴൊക്കെയോ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അളവ് എപ്പോഴും നിയന്ത്രിക്കണം. ഒരു ദിവസം ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ പേരയ്ക്ക് വരെ കഴിക്കാം. അമിതമായി കഴിഞ്ഞാൽ ചിലർക്ക് വയറിളക്കം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ പറമ്പിലെ പേരയ്ക്കയാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം, എന്നാൽ വിപണിയിൽ നിന്ന് വാങ്ങുന്ന വലിയ തിളങ്ങുന്ന തരം പേരയ്ക്കകളിൽ വലിയ അളവിൽ കീടനാശിനികൾ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് കടകളിൽ നിന്ന് വാങ്ങുന്ന പേരയ്ക്ക അല്പം ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ കുറഞ്ഞത് 15 മിനിറ്റ് വെച്ച ശേഷം മാത്രം നന്നായി കഴുകി ഉപയോഗിക്കുക. അപ്പോൾ വില കൂടിയ വിദേശി പഴങ്ങളുടെ പുറകെ പോകാതെ നമ്മുടെ നാടൻ പഴങ്ങളെ നമ്മൾ സ്നേഹിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പേരയ്ക്കയെക്കുറിച്ച് പങ്കുവെച്ച ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: 360 നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാ? നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂം. വലിയ പണം ഒന്നും ചെലവാക്കാതെ ചില കുഞ്ഞു കുഞ്ഞു ക്രിയേറ്റീവ് ഐഡിയകൾ കൊണ്ട് എങ്ങനെ ഒരു ലക്ഷറി വൈബിലേക്ക് നമ്മുടെ റൂമിനെ മാറ്റിയെടുക്കാം, അതിനുവേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ക്രിയേറ്റീവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം മേക്ക് ഓവർ ഹാക്സ്, യെസ്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ എന്തായാലും എല്ലാവർക്കും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ പകൽ മുഴുവൻ ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി തിരികെ എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മുടെ സ്വന്തം മുറിയിലേക്കാണ് അല്ലെ. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ അഥവാ ആ ഒരു മൂഡിനെ സ്വാധീനിക്കാനായിട്ട് വളരെയധികം പങ്കാർക്കുണ്ട്? നമ്മുടെ ഈ ഒരു റൂമിനുണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മൾ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ സംഭവം. എന്നാലുണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ മുറികളിലേക്ക് നോക്കിയാൽ തന്നെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്ന വസ്ത്രം ഉണ്ടാവും, ഒരേ പാറ്റേണിലുള്ള പെയിന്റും ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് മടുപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അല്ലെ. ഇനിയിപ്പോ റൂമൊക്കെ ഒന്ന് ഭംഗിയാക്കണം, ഒരു മേക്ക് ഓവർ റൂമിന് കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്റീരിയർ ഡിസൈൻമാരെ വിളിക്കാനും പുതിയ ഫർണിച്ചർ വാങ്ങാനും ഒക്കെ നല്ല എക്സ്പെൻസ് ആണ്, വലിയൊരു തുക നമ്മൾ ചെലവാക്കേണ്ടി വരും. അതോർത്ത് പലരും ഈ ഒരു പ്ലാൻ എപ്പോഴും എന്ത് ചെയ്യും, പിന്നെ പിന്നെ പിന്നെ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് മാറ്റിവെക്കാറുണ്ട്. എന്നാലുണ്ടല്ലോ, കയ്യിലുള്ള പോക്കറ്റ് മണി മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മുറിയെ ഒരു അടിപൊളി ലുക്കിലേക്ക്, നല്ലൊരു മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ ഒരു കാര്യം കേട്ടാൽ മതി, അതിന്റെ ടിപ്സാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നേ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം മേക്ക് ഓവർ ഹാക്സ്, അതും ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം. അപ്പൊ കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഓഫ് 9.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: തടുവുടി തക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുവുടി രോഗ ചച്ചിരക്കം ഒഴുക്ക.

തടുപിടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപിടിനോന്ന് ചച്ചിരിക്കും ഫലിക്ക.

360 degree. മുറി മേക്ക് ഓവർ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡീക്ലട്ടറിംഗ് ആണ്. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രം ഒഴിവാക്കുക. ഈ നമ്മുടെ മുറിയിൽ പകുതിയിലധികം സ്ഥലവും കവർന്നു പോകുന്നത് എവിടെയാണ്? ഈ വെച്ചിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. വർഷങ്ങളായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉണ്ടാവും, പഴയ പുസ്തകങ്ങൾ ഉണ്ടാവും, പൊട്ടിയ കുപ്പി ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ. ആദ്യം ചെയ്യേണ്ടത് ഈ വക സാധനങ്ങളൊക്കെ മുറിയിൽ നിന്നും തൂത്ത് പെറുക്കി മാറ്റുക. ഒരു പരിപാടിയാണ് ആദ്യം വേണ്ടത്, മിനിമലിസം. മിനിമലിസം എന്നാണ് ഇതിന്റെ പുതിയ പേര് കേട്ടോ. അപ്പൊ സാധനങ്ങൾ കുറയുമ്പോൾ തന്നെ മുറിക്ക് കൂടുതൽ വലിപ്പവും വെളിച്ചവും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഡീ ക്ലട്ടറിംഗിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ റൂമിനെ മിനിമലാക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങളെ മുറിയിൽ നിന്ന് ഒഴിവാക്കൂ. അതെന്തായാലും ചെയ്തേ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ആവശ്യമാണല്ലേ. ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി മാറ്റി വെച്ച് ഒരിക്കലും ഉപയോഗിക്കാതെ ഒരു കൂട്ടം സാധനങ്ങൾ നമ്മുടെ മുറിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യൂ. ഇപ്പൊ ക്ലിയർ ചെയ്താൽ തന്നെ സംഭവം റെഡി ആയിക്കോളും കേട്ടോ. ഇനി എന്താണ് അടുത്ത ആ ഒരു ടിപ്പ്? അപ്പൊ അതെന്താന്ന് കേട്ടാലോ. ആക്സന്റ് വാൾ വാൾപേപ്പേഴ്സിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു കുട്ടി പാട്ടിന് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: എങ്ങനെ നമ്മുടെ മുറിയെ വൃത്തിയാക്കാം, സൂക്ഷിക്കാം, ആ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കുട്ടികുട്ടി ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചുവരുകളിൽ മാജിക് ഉണ്ട് ഗൈസ്. അതെ, ഈ ഫീച്ചർ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലെ. മുറി മുഴുവൻ പെയിന്റ് ചെയ്യുക എന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. ഇതിനുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സന്റ് വാൾ രീതിയാണ്. അതായതുണ്ടല്ലോ, മുറിയിലെ നാല് ചുവരുകളിൽ ഏതെങ്കിലും ഒരു ചുവര് മാത്രം തിരഞ്ഞെടുക്കാം. അതിനെന്ത് ചെയ്യാം, വേറിട്ടൊരു ലുക്ക് നമ്മൾ നൽകാം. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, ഇതിനായിട്ട് ഇന്ന് നമുക്ക് ഓൺലൈനിൽ വളരെ കുറഞ്ഞ ചെലവിൽ പലതരത്തിലുള്ള 3D വാൾപേപ്പറുകൾ വാങ്ങാൻ കിട്ടും അല്ലെ. ഇഷ്ടമുള്ള ഡിസൈനിലുള്ള വാൾപേപ്പർ വാങ്ങി ആ ഒരു ചുവരിലിട്ടാൽ തന്നെ നമ്മുടെ മുറിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി പെയിന്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ചുവരിൽ അല്ലെങ്കിൽ വാതിലില്ലോ മാത്രം എന്തെങ്കിലും ഒരു ഡാർക്ക് കളർ പെയിന്റ് ഒക്കെ നൽകാവുന്നതാണ്. ഈ ഒരു ചുവരിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മുറി ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതേ ചുവരുകളുടെ ക്രമീകരണം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തതായിട്ട് നമ്മുടെ മൂഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂഡിനെ നല്ല രീതിയിലൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടി എന്താണെന്നറിയോ, ലൈറ്റാണ്. യെസ്, ഈ ലൈറ്റിങ്ങും കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണമെന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ ഒരു ബ്രേക്കിന് ശേഷം കീപ് ഓൺ ലിസണിംഗ് ഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. അടുത്ത ടിപ്പാണ് പറയാൻ പോകുന്നത് അല്ലേ. ലൈറ്റിംഗ് ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന ഒരു വിദ്യയാണ്. വാം ലൈറ്റിംഗ്, വാം വൈബ്സ് എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടം വാം ലൈറ്റ് ഒക്കെയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ മുറികളിൽ ഉപയോഗിക്കുന്ന ഈ വെള്ള വെളിച്ചം തരുന്ന ഒരു ട്യൂബ് ലൈറ്റുകൾ ഉണ്ടല്ലോ, ആ ട്യൂബ് ലൈറ്റുകൾക്ക് പകരമായിട്ട് ലെയർ ലൈറ്റിംഗ്, ലെയർഡ് ആയിട്ടുള്ള ലൈറ്റിനിങ്, ആ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഈ പഠിക്കാനും ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ള വെളിച്ചം നല്ലതാണ്. എന്നാൽ റിലാക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ഈ ഒരു വാം വൈറ്റ് അഥവാ മഞ്ഞ വെളിച്ചല്ലേ, വാം ലൈറ്റ്, യെസ്, ആ ഒരു കാര്യമായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് വരുന്നുണ്ടാവാം. മുറിയുടെ കോണുകളിലൊക്കെ ഒരു ചെറിയ ഫ്ലവർ ലാമ്പോ അല്ലെങ്കിൽ ബെഡിന്റെ വശങ്ങളിൽ നൈറ്റ് ലാമ്പോ ഒക്കെ വെക്കാം. ഇതിനായിട്ട് വലിയ പണമൊന്നും ചെലവാക്കേണ്ടതായിട്ടില്ല കേട്ടോ. ഈ പഴയ ബീനി കുപ്പികൾക്കുള്ളിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറൊക്കെ ഇല്ലേ, ആ ഗ്ലാസ് ജാറുകൾക്കുള്ളിലൊക്കെ വില കുറഞ്ഞ ഫെയറി ലൈറ്റുകൾ ഇല്ലേ, അഥവാ നമ്മുടെ താരൻ ലൈറ്റുകൾ എന്നൊക്കെ പറയുന്ന സംഭവം, യെസ്, ആ ഒരു ഫെയറി ലൈറ്റുകൾ യൂസ് ചെയ്താൽ മതി. അത് ഈ കുപ്പികളുടെ ഉള്ളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടൊരു ബെഡ് സൈഡ് ലാമ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിൽ ഈ ലൈറ്റുകൾ മാത്രം ഇടുമ്പോൾ കിട്ടുന്ന ഒരു സുഖപ്രദമായൊരു കോസി കോസി ഫീൽ ഉണ്ട്. യെസ്, ആ ഒരു കോസി ഫീൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഉറക്കമില്ലായ്മയൊക്കെ മാറ്റാനും സമാധാനത്തോട് ഇറങ്ങാനൊക്കെ നിങ്ങൾക്കൊരു മോഡ് ക്രിയേറ്റ് ചെയ്ത് തരും, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈറ്റിങ്ങും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കും. നിങ്ങളൊരു റൂമൊക്കെ നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റുകളെ പറ്റിയാണ്. അതായത് ഈ ഇൻഡോർ പ്ലാന്റുകൾ പ്രകൃതിയെ മുറിക്കുള്ളിൽ ആക്കി തരുന്നൊരു ഫീല് തരും. അപ്പൊ അതെങ്ങനെയാണ് കേട്ടാലോ, കേൾക്കാം 360 ഡിഗ്രി. കുട്ടി ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് അഹ്ലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: മുറിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് ഇൻഡോർ പ്ലാന്റുകൾ അല്ലെ. ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് നമ്മുടെ മൂഡിന് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ആ ഒരു ഗ്രീനറി സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയാണെന്നുള്ളതാണ്. അപ്പോൾ പച്ചപ്പ് കാണുന്നത് എപ്പോഴും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നല്ലേ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്, പണ്ട് നമ്മൾ പാടുന്നൊരു പാട്ടിലൊരു വരിയുണ്ടല്ലോ, കാത് കുത്തുന്ന സമയത്ത് പച്ചോള നോക്കിയിരിക്കണം, പച്ച നോക്കിയിരുന്നാൽ പെയിൻ മാറുമെന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അങ്ങനെയില്ലേ, ഞാനൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പച്ചപ്പ് എന്ന് പറയുന്ന സംഭവം കാണുന്നത് എപ്പോഴും നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഇതിനായിട്ട് പരിപാലിക്കാൻ വളരെ എളുപ്പമുള്ള ഈ സ്നേക് പ്ലാന്റ് അല്ലെങ്കിൽ മണി പ്ലാന്റ് അല്ലെങ്കിൽ സെറ്റ് പ്ലാന്റ് ഇല്ലേ, അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതാണ് സുഖം. ഈ ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് ഈസിയാണ്, അവരെ ടേക്ക് കെയർ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പഠന മേശയുടെ മുകളിലോ അല്ലെങ്കിൽ ജനലിന്റെ വശങ്ങളിലോ ഒക്കെ ഒരു ചെറിയ ചട്ടിയിൽ ഇവ വെക്കാന്നുള്ളതാണ്. ഇത് ശരിക്കും മുറിയുടെ ഭംഗിയെ കൂട്ടുക മാത്രമല്ല, മുറിക്കുള്ളിൽ വായു ശുദ്ധീകരിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരു എയർ പ്യൂരിഫയും കൂടി ഇത്തരത്തിൽ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ റൂമിൽ വെക്കുന്നത് വഴി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെടികൾ വെക്കാൻ പഴയ പ്ലാസ്റ്റിക് ചട്ടികൾക്ക് പകരം എന്ത് ചെയ്യുക, ചെറിയ കയർ കൊണ്ടുണ്ടാക്കിയ ചട്ടികളോ അല്ലെങ്കിൽ മൺചട്ടികളോ ഒക്കെ ഉപയോഗിച്ചാൽ അതൊരു മോഹോ സ്റ്റൈൽ ലുക്ക് കൂടി നമ്മുടെ മുറിക്ക് നൽകുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ചുകൂടി എസ്തെറ്റിക് വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതാണ് സംഭവം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക, നമുക്കൊരു മെമ്മറി വാൾ ഉണ്ടാക്കിയാലോ. അതെ, ക്രിയേറ്റ് ചെയ്യും മെമ്മറി വാൾ. അതെങ്ങനെ ഉണ്ടാക്കാം, വെൽക്കം 360 ഡിഗ്രിയിൽ ഒരു വേളയ്ക്ക് ശേഷം ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടുതൽ വലുത് ഞാൻ ആയിലിയാണ്. ദേ എത്താൻ പോവാണ് മനോഹരമായ ഒരു പാട്ട്.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ അടുത്ത ടിപ്പ് നമ്മളൊരു ക്രിയേറ്റ് എ മെമ്മറി വാൾ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോവാണ്. അതെ, ഒരു മെമ്മറി വാൾ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ മുറിയ. അപ്പൊ അതെങ്ങനെയാന്നാണ് പറയാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ മുറിയുടെ ഒരു ചുവര് നമ്മൾ നമ്മുടെ ഓർമ്മകൾക്ക് വെട്ടിയെടുക്കാൻ പോവാണ് ഗൈസ്. അതെ, അതായത് മെമ്മറി വാൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോസ്, ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത ഫോട്ടോസ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നല്ല മോട്ടിവേഷൻ ഒക്കെ നൽകുന്ന കോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഈ ഒരു വാളിൽ വെക്കാവുന്നതാണ്. ഇതിനായിട്ട് വില കൂടിയ ഫ്രെയിമുകളൊന്നും വാങ്ങേണ്ടതില്ല കേട്ടോ. ഒന്നും ഇങ്ങനെ ആലോചിക്കേണ്ട, അയ്യോ എന്തോരം പണം ചെലവാന്ന് ആലോചിക്കേണ്ട. അങ്ങനെ വില കൂടിയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രെയിംസിനൊന്നും ആവശ്യമില്ല. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോകൾ എടുത്തിട്ട് ഒരു ചെറിയ കയറിലോ അല്ലെങ്കിൽ നൂലിലോ ക്ലിപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് തൂക്കിയിടാൻ പറ്റും. അതിന്റെ വശങ്ങളിൽ ഒരു ഫെയറി ലൈറ്റ് കൂടി നൽകിയാൽ സംഗതി ഉഷാറായി എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ചുവരിലേക്കൊക്കെ നോക്കുമ്പോൾ ആഹാ, ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, നമ്മുടെ നല്ല മെമ്മറീസ് നമുക്ക് വരുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതൊക്കെ വീണ്ടും വീണ്ടും മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനല്ലേ. അതെ, അത് നമ്മുടെ മുറിയിൽ ഉണ്ടാവുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. പിന്നെ ഒറ്റൊരു കാര്യമുള്ളൂ, തികച്ചും പേഴ്സണൽ ആണ്. അവിടെ എന്ത് ഫിക്സ് ചെയ്യണം, എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചുവരിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ പഴയ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് തികച്ചും പേഴ്സണൽ ആയ ഒരു ക്രിയേറ്റീവ് ഹാക്കാണ്. അത് നിങ്ങളുടെ യുക്തിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ബെഡ്ഷീറ്റിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ടെന്നേ. മുറിയുടെ ലുക്കിനെ ബാധിക്കുന്നത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും അതിന്റെ ടെക്സ്ചറും പാറ്റേൺ ഒക്കെയാണ്. അപ്പൊ അതെങ്ങനെ റെഡിയാക്കും? വിഷമിക്കണ്ട, പറഞ്ഞതാ ഞാൻ. ഓക്കെ, ഒരു പാട്ടിന് ശേഷം അപ്പൊ അതേ നല്ല പാട്ട് വരാൻ പോവാണ്. 360 ഡിഗ്രിയിൽ കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താൻ കേട്ടോ.

360 degree. അടുത്ത ആറാമത്തെ ടിപ്പിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടുതലത് ഞാൻ അയിലാണ് കേട്ടോ. ഈ ടെക്സ്ചറുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്, നമ്മുടെ മുറിയുടെ ആ ഒരു മൊത്തത്തിലുള്ള എസ്തെറ്റിക് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മുറിയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ശരിക്കും ഏതാ? നമ്മുടെ കട്ടിൽ അല്ലേ, ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ കട്ടിലിന്റെ ലുക്കാണ് മുറിയുടെ ഭംഗി എപ്പോഴും നിശ്ചയിക്കാറ്. എപ്പോഴും ഈ ഡിസൈനുകൾ ഒരുപാട് നിറഞ്ഞ ബെഡ്ഷീറ്റുകൾക്കൊക്കെ പകരമായിട്ട് എന്ത് ചെയ്യാം, പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബീച്ച് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അങ്ങനെയുള്ള ബെഡ്ഷീറ്റ് ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിനൊപ്പം രണ്ടോ മൂന്നോ വ്യത്യസ്ത നിറങ്ങളിലുള്ള ക്യുഷൻസ് ഇല്ലേ, ആ ഒരു ക്യുഷൻസ് കൂടി വെച്ച് കഴിഞ്ഞാൽ ബെഡിന് ഒരു പ്രൊഫഷണൽ ഒരു ലുക്കിൽ ഉപയോഗിക്കും, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടും. അതുപോലെ തന്നെ തറയിൽ വിരിക്കാനായിട്ട് ഒരു ചെറിയ നാടൻ പായോ അല്ലെങ്കിൽ ചെറിയ ഈ കാർപ്പറ്റ് ഉപയോഗിക്കുന്നതൊക്കെ മുറിയുടെ പ്രൗഢി കൂട്ടുന്ന കാര്യമാണ്. ഈ ജൂട്ട് റക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പരിപാടി കേട്ടോ. അതൊക്കെ നല്ല രസമായിരിക്കും. ഒപ്പം തന്നെ മുറിയിൽ എപ്പോഴും നല്ലൊരു സുഗന്ധം നിലനിർത്താൻ കൂടി ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് നല്ല ബാഡ് സ്മെല്ലാണെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പോൾ നല്ലൊരു ഗുഡ് സ്മെല്ല്, നല്ലൊരു സുഗന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനായിട്ട് കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന ഈ സെൻറ്റഡ് കാൻഡിൽസ് ഇല്ലേ, അത് മതി. അത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ റൂം സ്പ്രേകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല മണമുള്ള മുറിയിൽ കയറുമ്പോൾ തന്നെ സ്ട്രെസ് പകുതിയായി കുറയ്ക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് അല്ലെ, നമ്മുടെ കംഫർട്ടാണല്ലോ മുഖ്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാന്നുള്ളതാണ്.

360 degree. Yes, dear friends, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമ്മുടെ റൂമിന് ഒരു നല്ല മേക്ക് ഓവർ കൊടുക്കാം. ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നതിലല്ല, നമ്മൾ ജീവിക്കുന്ന ആ കുഞ്ഞുമുറിയെ ഇത്രത്തോളം മനോഹരമായി സൂക്ഷിക്കുന്നു. ആ ഒരു കാര്യമല്ലേ ഇമ്പോർട്ടൻ്റ്, അത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഈ കുഞ്ഞു കുഞ്ഞ് മേക്ക് ഓവർ ടിപ്സ് ഉണ്ടല്ലോ, വലിയ ചിലവില്ലാതെ നിങ്ങളുടെ മുറിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വർഗമാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എന്തേ, ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുറിയൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് നല്ല ഭംഗിയാക്കി വെക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും നിങ്ങളുടെ മുറിയിലൊന്ന് പോയിരുന്നു കഴിഞ്ഞാൽ, ഹൗ എത്ര റിലാക്സേഷൻ, എത്ര അടിപൊളി, എൻ്റെ സ്ട്രെസ് ഇതേ പോകുന്നു, ആവശ്യമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കേണ്ടത് മറ്റാരുടെയും റെസ്പോൺസിബിലിറ്റി അല്ലാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ മുറിക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി മേക്ക് ഓവർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞ രസകരമായ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി അവസാനിക്കുകയാണ്. വീണ്ടും ഞാൻ ഒരുപാട് ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് ഇതുവഴി വരാം. അതുവരെയൊക്കെ Till then, it's me, RJ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
5: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അവനപ്പൻ റിവ്യൂവിങ്ങിന് ശേഷം മൊത്തത്തിൽ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000-ത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: 10-ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
6: ഹമാരാ ഛോട്ടാ കിസാൻ ബാജാർ സേ മെഹംഗേ ബ്യാജ് പർ റൺ ലേനെ കേ ലിയേ മജ്ബൂർ താ. ഹംനെ ഐസേ കരോഡോ ഛോട്ടേ കിസാനോ കോ ഭീ കിസാൻ ക്രെഡിറ്റ് കാർഡ് കി സുവിധ സേ ജോഡാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടുതലും ഇത് കേട്ട് കൂട്ടുകൂടാം.
1: തമ്മറേണ്ട
2: പോലെ പറയട്ടെ,
1: പറയട്ടെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: ഞാനിങ്ങനെ ഒരു ഡയലോഗ് ഓർക്കായിരുന്നേ. നമ്മളൊക്കെ ഒരുപാട് തവണ സിനിമയിലും ജീവിതത്തിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, ഓ ഇനി ഒരു തിരിച്ചുവരവില്ല ശശിയെ. പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ജഡ്ജ്മെന്റൽ ആവും. ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ചില അമ്മാവന്മാരുണ്ട്, ചില നാട്ടുകാരുണ്ട്. ഇവരൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇനി ഇവനല്ലെങ്കിൽ ഇവള് രക്ഷപ്പെടില്ല തീർന്നു എന്നുള്ളത്. എന്റെ ലൈഫിലെ ഇതുപോലൊരു ഘട്ടം വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ അറിയുന്ന എനിക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. അപ്പോ അന്നപ്പോ അഭിരാമി വിഷമിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിഷമിച്ചു. പക്ഷേ ആ തളർച്ചക്കിടയിലും എന്റെ ഉള്ളിൽ ഉറച്ചുപോയൊരു ചിന്തയുണ്ടായിരുന്നു, ഇത് ഒരിക്കലും എന്റെ ലൈഫിന്റെ അവസാനമല്ല. ഇതിപ്പോ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്, ഒരു നാലും കൂടിയ കവലയാണ്. നോക്കൂ, നമ്മൾ വണ്ടി ഓടിച്ച് ഒരു വലിയ ജംഗ്ഷനിൽ എത്തിയാൽ അവിടെ വണ്ടി നിർത്തി അയ്യോ വഴി തീർന്നേ എന്ന് പറഞ്ഞ് നമ്മൾ കരയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് റൂട്ട് മാറ്റും, പുതിയൊരു വഴിയിലേക്ക് തിരിയും, ഡീവീറ്റ് ചെയ്യും, എന്നിട്ട് പുതിയൊരു സ്ഥലത്തെത്തും. അതുപോലെയാണ് ലൈഫില് ഒരു വഴി അടയുമ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും, പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി കിട്ടിയില്ല എന്ന് വരുമ്പോൾ തളർന്നു കുത്തി ഇരിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ വേറെ ലെവലാണ്. നമുക്കിതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞാലും മറ്റു റൂട്ടുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ആ ഒരു ചിന്തയിലെ അതാണ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ വിശ്വസിക്കാനുള്ളത്?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാറുണ്ടോ? നിൽക്കുമ്പോ അതിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? ഒരു കൊച്ചു കഥ പറയട്ടെ ഞാൻ. ഒരു ആനക്കുട്ടി, ആ ആനക്കുട്ടി അതിന്റെ ചെറുപ്പത്തിൽ അതിനെ ഒരു ചെറിയ കയറ് കൊണ്ട് ഒരു തൂണിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ കഥ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ന് ആ ആനക്കുട്ടിക്ക് ആ കയറ് പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു. കാലം കഴിഞ്ഞു, ആന വലുതായി, വലിയ ശക്തിമാനായി. പക്ഷെ അപ്പോഴും അതിനെ കെട്ടിയിട്ടിരിക്കുന്നത് ആ പഴയ ചെറിയ കയറിലാണ്. ഒറ്റ കുതിപ്പിന് ആ ആനയ്ക്ക് വേണമെങ്കിൽ ആ കയറ് പൊട്ടിക്കാം, ആ ചങ്ങല മുറിച്ച് മുന്നോട്ട് പോവാം. പക്ഷേ അതൊരിക്കലും അതിന് ശ്രമിക്കില്ല. കാരണം എനിക്ക് ആ കയറ് പൊട്ടിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം അത് ചൈൽഡ്ഹുഡ് തൊട്ടേ ആ ആനയുടെ ലൈഫിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് പോരുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നമ്മളിൽ പല ആളുകളും ആ ആനയെ പോലെയാണ്, പണ്ടെപ്പോഴോ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളുടെ കയറില് അല്ലെ, പണ്ടെപ്പോഴോ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച്, പണ്ടെപ്പോഴോ ആരോ പറഞ്ഞ നോവിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച്, പണ്ട് ആരോ പറഞ്ഞ കമന്റുകൾ ആലോചിച്ച് ഇന്നും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാതെ ഇരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്: ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ആഹാ, എങ്ങനെയുണ്ട് ജീവിതം? 10-ൽ 9 പേരോടും നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോ പറയുന്ന മറുപടിയാ, കുഴപ്പമില്ല, അങ്ങനെ പോണു എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുഴപ്പമില്ല എന്നൊരു വാക്കിനുള്ളിൽ ഒതുങ്ങുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവോ? ഇല്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലുവേ എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? അതിന് ഒരേ ഒരു കാര്യം മാത്രം മതി, ഒരു ഉറച്ച വിശ്വാസം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളത് സോൾവ് ചെയ്യും. ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. എല്ലാ സമയങ്ങളും അല്ലെ ഈ സമയവും കടന്നു പോകുന്ന ഒരു കാര്യമില്ലേ? അതിനൊക്കെ എല്ലാ സമയത്തിനും ഒരു കാലാവധി ഉണ്ട്. എല്ലാം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കിടക്കും. ആ മാസ് വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വേണ്ടത്. ഹെലൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? അന്നാ ബെന്നൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ആ കൊടും തണുപ്പത്ത് ആ ഫ്രീസറിനുള്ളിൽ പെട്ടുപോയിട്ടുള്ള ആ പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തളർന്നിരിക്കാനോ വിധി ഓർത്ത് കരഞ്ഞു തീർക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. എന്താണ് മുന്നിലുള്ള കാര്യങ്ങള്? മുന്നിലുള്ള എല്ലാ വഴികളും നോക്കുകയാണ്, എല്ലാ സർവൈവൽ സ്കിൽസും ഉപയോഗിക്കുകയാണ്. കാരണം ആ ഫ്രീസറിനുള്ളിൽ പെട്ടുപോയ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ജീവനോടെ പുറത്തെത്തണം. അതുകൊണ്ടല്ലേ അറ്റ് ദി എൻഡ് ഓഫ് ദി സിനിമ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിൽ ആ സിനിമ തീരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെ നമ്മളെ തന്നെ വിധിക്ക് വിട്ടുകൊടുത്ത് കൈയും കെട്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇത് കേൾക്കുമ്പോ വിചാരിക്കും, പക്ഷെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാ, നമ്മള് തളർന്നു പോവില്ലേ? തളർന്നു പോകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. കരയരുത്, തളരരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യനാകുമ്പോ വിഷമം വരും, കരച്ചിൽ വരും. ആ കരച്ചിലിനും തളർച്ചയ്ക്കും അപ്പുറത്തേക്ക് ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് ഈ സമയത്തെ വിഷമമാണ്, ഈ സമയത്തെ തളർച്ചയാണ്, ഈ സമയത്തെ കരച്ചിലാണ് എന്ന് മാത്രം മനസ്സിലോർത്താൽ മതി. നമ്മൾ അവിടെ തന്നെ വീണു പോവേണ്ട ആളുകളല്ല, അവിടെ കിടക്കാനുള്ളതല്ല. എഴുന്നേൽക്കണം, പൊടി തട്ടിയൊന്ന് ചിരിക്കണം, എന്നിട്ട് മുന്നോട്ട് നടക്കണം. എത്ര ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് എന്നുള്ള ആ ഒരു ഫ്യൂവൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ ബിലീവിംഗ് ഇൻ യുവർസെൽഫ്, ഏത് പ്രതിസന്ധി വന്നാലും ഏത് തളർച്ച വന്നാലും എന്തൊരു വിഷമഘട്ടമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു നാലും കൂടിയ ജംഗ്ഷനിലാണെന്ന് വിചാരിക്കുക. നമ്മൾ വന്നെത്തിയ വഴിയാണ് ആ ഒരു പ്രശ്നം. അപ്പുറത്തും നമുക്ക് മൂന്ന് വഴികൾ വേറെ ഉണ്ട് തിരഞ്ഞെടുക്കാൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളുണ്ട് തിരഞ്ഞെടുക്കാൻ. അതൊന്നും വന്നിട്ടില്ല, അപ്പം നമ്മൾ അവിടെ തളർന്നു നിൽക്കരുത്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഴപ്പമൊന്നുമില്ല എന്നൊന്നും പറയണ്ട, നെഞ്ചു വിരിച്ച് പറയണം അടിപൊളിയായിട്ട് പോണോ സന്തോഷമായിട്ട് പോണോ എന്നുള്ളത്. അപ്പോ എഴുത്തൂല ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് സോങ് നമുക്ക് കേൾക്കാം. ആ പാട്ടോടുകൂടി ഇന്നത്തെ എഴുത്തൂല വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. And you are listening to Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തീർക്കും ഞാൻ.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
4: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
6: പന്ത്രണ്ട്
5: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
5: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

without break with Ahalya FM 90.4 kete kete kootu kooda.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട് കേട്ട്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
6: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവീയ
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
8: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ്വ അകൽപനീയ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
4: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
7: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ട്.
4: प्रधानमंत्री उज्ज्वला योजना अब सामाजिक परिवर्तन के माध्यम से देश के सतत विकास का एक बहुत बड़ा स्रोत बन चुकी है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നിങ്ങൾക്കറിയാം, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
3: പന്ത്രണ്ട്
2: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
3: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ യുഗ്മേ അഭൂതപൂർവീയ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: സ്റ്റോറി ഓഫ് ലൈഫ്.
8: ലൈറ്റൻ യുവർ ലൈഫ്.
9: നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരു കാര്യമാണ് ഒരു സേഫായിട്ടുള്ള വേ, സുരക്ഷിതമായിട്ടുള്ളൊരു വഴി. വലിയ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ഒരു നല്ല ജോലി, സേഫായിട്ടുള്ള സെക്യൂർഡായിട്ടുള്ള ജോലി, ഇയർലി നല്ല ഇൻക്രിമെൻറ്റ് കിട്ടുന്ന സാലറി അല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാമിലി ലൈഫ്, പ്രഷറൊന്നും ഇല്ലാത്ത ഒരു ഓഫീസ്, ഓഫീസ് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല സമാധാനമുള്ള ഓഫീസ്, ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണല്ലേ. ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള നമ്മുടെ ലൈഫ് ഗ്രോ ആവാനായിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സൂപ്പർ ആവാനായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ജീവിതം ഒരിക്കലും നമ്മൾ എഴുതിയുണ്ടാക്കിയ തിരക്കഥ പോലെ അടിപൊളിയായിരിക്കില്ല. പലപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് കഷ്ടപ്പെടുന്ന, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ്. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നത് വരെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും വലിയ സാഹസങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നെട്ടോട്ടമോടുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ട്. വലിയൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോഴും മനസ്സിലായിരം സങ്കടങ്ങൾ എരിയുമ്പോഴും പുറമേ ഒരു ചെറു പുഞ്ചിരിയോടെ തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ച് ഓരോ മോർണിംഗും ഓരോ പ്രഭാതവും ഒരു പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കം കൂടിയാണ്. കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു വലിയ സാഹസികമല്ല എങ്കിൽ പിന്നെ എന്താണ്? പലരും വിജയിച്ച മനുഷ്യരുടെ ഇപ്പോഴത്തെ നല്ല കാലം മാത്രമേ കാണാറുള്ളൂ. പക്ഷെ അവർക്ക് അനുകൂലമായ സാഹചര്യം വരുന്നത് വരെ അവർ കടന്നുപോയിട്ടുള്ള ഇരുണ്ട വഴികളും അനുഭവിച്ച കഷ്ടപ്പാടുകളും ആരും കാണാറില്ല. ആ നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസം, ശരിയല്ലേ? പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമ്മളെ തളർത്താൻ നോക്കുമ്പോഴും വീണു പോകാതെ ആത്മവിശ്വാസത്തോടെ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാനായിട്ട് ഒരു വലിയ മനസ്സ് വേണം. ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം മോശമാണ് എന്ന് കരുതിയിട്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു വലിയ പോരാട്ടമാണ്, ഒരു സാഹസമാണ്. ഈ കഠിനമായിട്ടുള്ള ദിവസങ്ങളാണ് നാളെ നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറയാകാൻ പോകുന്നത്. കാലം എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമയം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. അതുവരെ ഈ സാഹസയാത്ര തുടർന്നു കൊണ്ടേയിരിക്കണം. നിർത്തരുത്, ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നിങ്ങളുടെ പോരാട്ടങ്ങളെ നിങ്ങളുടെ സാഹസികതയെ നിങ്ങൾ ബഹുമാനിക്കുക തന്നെ വേണം. തളരാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ കൊടുങ്കാറ്റുകൾക്ക് ശേഷം മനോഹരമായ ഒരു ശാന്തത ഉണ്ടാകും, അല്ലേ? ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം.

0: Story of life.
1: Lighten your life. Lighten. സ്നേഹം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എന്നാൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിർവചിക്കാൻ കഴിയാത്ത ഒരു വികാരം. നമ്മളൊക്കെ ലൈഫിൽ പലരിൽ നിന്നും പലതരത്തിലുള്ള സ്നേഹം അനുഭവിക്കുന്നവരാണ് അല്ലേ. ചില സ്നേഹങ്ങൾ നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കും, എന്നാൽ മറ്റു ചിലതാണെങ്കിൽ വലിയ നിരാശകളായിരിക്കും നമുക്ക് സമ്മാനിക്കുക. എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? സത്യത്തിൽ മനുഷ്യർ പരസ്പരം നൽകുന്ന സ്നേഹത്തിന് പിന്നിലെ താല്പര്യങ്ങളാണ് ആ ബന്ധങ്ങളുടെ ആയുസ് നിർണയിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ, ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നത് ഓടത്തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹമാണെങ്കിൽ സാഹചര്യങ്ങൾ മാറുന്നത് ഓടത്തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നത് ഓടത്തീരും. പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമാണ് ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു പോകുന്നത്? കാരണം അവിടെ സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ ഒന്നുമല്ല, മറിച്ച് അവരിൽ നിന്നുള്ള ലാഭത്തെയാണ്. ആ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല. അതുപോലെ തന്നെയാണ് സഹതാപം കൊണ്ടുള്ള സ്നേഹം. ഒരാളുടെ കഷ്ടപ്പാട് കണ്ട് തോന്നുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു ഇഷ്ടം, അവരുടെ സാഹചര്യം മെച്ചപ്പെടുന്നതോടെ അതങ്ങില്ലാതാകും. ഇനി മൂന്നാമത്തെ കൂട്ടരിലേക്ക് വരാം. സ്വന്തമാക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരാണ്. ഒരു പിടിവാശി പോലെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പോലെ മറ്റൊരാളെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് അവർ ശ്രമിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാലോ ആ വ്യക്തിയോടുള്ള ആകർഷണവും താല്പര്യവും ഒക്കെ വളരെ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. പക്ഷേ ഇതൊന്നുമല്ലാത്ത നാലാമതൊരു സ്നേഹമുണ്ട്. അവിടെ വ്യവസ്ഥകളൊന്നുമില്ല, അൺകണ്ടീഷണലാണ് ആ ലവ്. ആവശ്യങ്ങളില്ല, ഈഗോ ഇല്ല. താൻ സ്നേഹിക്കുന്ന വ്യക്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അവിടെ അകലങ്ങളോ സമയമോ ഒരു തടസ്സമേയല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ആ സ്നേഹത്തിന് മാത്രമേ കാലത്തെ അതിജീവിക്കാനായിട്ട് സമയത്തെ അതിജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ബന്ധങ്ങളുടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് അളക്കാതിരിക്കുക. ഞാൻ ഇത്രയും കൊടുത്തു, അതുകൊണ്ട് എനിക്ക് തിരിച്ചെന്ത് കിട്ടി എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹം ഇല്ലാതാവുകയാണ്. കൊടുക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. അങ്ങനെയുള്ള സ്നേഹമാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒന്നാക്കി മാറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പവിത്രമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം. മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. പ്രതീക്ഷകളൊന്നുമില്ലാതെ നിസ്വാർത്ഥമായി കൂടെ നിൽക്കുക. കാലം മാറി മറിഞ്ഞാലും സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ്

0: story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ പലപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട് അല്ലെ. ഒരു കാലത്ത് നമുക്ക് ജീവനായിരുന്ന ചില മനുഷ്യർ, ചില സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഇഷ്ടങ്ങൾ. അവനില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച സൗഹൃദങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ല എങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ചില വലിയ ആഗ്രഹങ്ങളുണ്ടാകും. അത്രമേൽ തീവ്രമായിരുന്നു അന്ന് ആ ഇഷ്ടങ്ങളൊക്കെ. എന്നാൽ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. ഒരു കാലത്ത് നമ്മുടെ ഉറക്കം കെടുത്തിയ ഈ മനുഷ്യരോടോ ആ ഇഷ്ടങ്ങളോടോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, ഒരു താല്പര്യം തോന്നാറില്ല. ശരിയല്ല, ഒരു പക്ഷേ അവരെ മുന്നിൽ കണ്ടാൽ പോലും മനസ്സിൽ ഒരു ചലനവും ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മാറിയതാണ്, അതോ അവർ മാറിയതാണ്? ഈ ഒരു പരിണാമം സംഭവിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. പറയട്ടെ, ഒരു കാലത്ത് നമുക്ക് അത്രയധികം ഇഷ്ടം തോന്നിയ ഒന്നിനോടും ഇപ്പോൾ ഒരു ഇഷ്ടവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് വ്യക്തമാവുക. ഇവിടെ വ്യക്തികളല്ല പ്രശ്നം, കാലമാണ്, സമയമാണ് സകലതിനും കാരണം. കേൾക്കുമ്പോൾ വലിയൊരു ഫിലോസഫിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാക്ടിക്കലായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള സത്യമാണ്. കാലമെന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിനൊപ്പം നമ്മളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയോറിറ്റീസും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 10 വർഷം മുമ്പുള്ള നിങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? അന്നത്തെ നിങ്ങളുടെ അറിവും സാഹചര്യങ്ങളുമാണോ ഇപ്പോൾ ഉള്ളത്? അങ്ങനെയാണ്. അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റുമ്പോൾ പഴയ പല താല്പര്യങ്ങളും സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകാറുണ്ട്. ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ വ്യക്തികളെ കുറ്റപ്പെടുത്താറുണ്ട്. ഓ, അവൾ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവൻ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവൾക്ക് പഴയ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്നാൽ സത്യത്തിൽ അവിടെ ആരും ആരെയും ചതിക്കുന്നുമില്ല. കാലം അവരിൽ വരുത്തിയ മാറ്റങ്ങളും പുതിയ സാഹചര്യങ്ങളുമാണ് അതിന് കാരണം. നമ്മൾ ഒന്നിനെയും പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലടോ. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ നിയമമാണ്. ഒരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ എക്കാലവും മനസ്സിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവയോടുള്ള ഇഷ്ടം കുറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടു പോയ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓരോ കാലത്തും നമുക്ക് ഓരോന്ന് ആവശ്യമുണ്ട്. ചില മനുഷ്യരും ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ദൗത്യം കഴിഞ്ഞാൽ അവർ പതുക്കെ നമ്മുടെ ചിന്തകളിൽ നിന്ന് അകന്നു പോകും. അതിനെ അതിൻ്റെ സ്വാഭാവികതയോടെ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. കാലം തരുന്ന മാറ്റങ്ങളെ മനസ്സോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ പഠിക്കുക. പഴയ ഓർമ്മകളെയൊക്കെ ബഹുമാനിക്കുക, ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ ലൈഫിനെ സ്നേഹിക്കുക. കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം സമാധാനത്തോടെ, പുതിയ ചിന്തകളോടെ മുന്നോട്ട് നീങ്ങുക. ഈ കിട്ടുന്ന സമയം, ഈ ഉള്ള സമയമുണ്ടല്ലോ, അത് മനോഹരമാക്കുക. ഈ കാലം മാറ്റങ്ങൾ വരുത്തും, ആ മാറ്റങ്ങളെയൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിക്കണം. കൂടുതൽ പക്വതയോടെ ജീവിതത്തെ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
4: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
6: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
8: ഒരു വർഷത്തിൽ 31 സിനിമ വരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന് എന്നാണ് പറയുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരു തൃശൂർക്കാരനാണ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വരികയും അതൊരു മുഴുവൻ കാല പ്രൊഫഷൻ ആക്കണം എന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും ദേവരാജൻ മാഷിനോടൊപ്പം ഒരുപാട് നല്ല സിനിമകളുടെയും പാട്ടുകളുടെയും ഒക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തതിനു ശേഷം പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത ഒരു വലിയൊരു കമ്പോസറായി മാറിയ ജോൺസൺ മാഷിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, വടക്ക് നോക്കിയ യന്ത്രം എന്ന സിനിമയിൽ നിന്ന് കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയിട്ടുള്ള മായാമയൂരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

1981 പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും ഈ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് 1975 ഇവർ കണ്ടുമുട്ടിയെങ്കിലും അന്ന് ദേവരാജൻ മാഷിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മ്യൂസിക് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പയ്യൻ മലയാള സിനിമയിലെ ഒരു മാറ്റി നിർത്താനാകാത്ത ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് തുറന്ന ജയിൽ എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ഒരു പാട്ട് ജനിക്കുന്നത്. ശാലീന ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയോടൊപ്പം അഹല്യ FM കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് വരികൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പി കെ ഗോപി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് ഇതിനു മുൻപ് പാട്ടുകൾ എഴുതിയെങ്കിലും ആദ്യമായി പുറത്തു വന്ന ഗാനം എന്ന് പറയുന്നത് ജോൺസൺ മാഷിനോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഓടിയൊരു സിനിമ അന്ന് കാലത്ത് നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പി കെ ഗോപി വരികൾ എഴുതി. നമ്മുടെ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, കതിരൂല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ആ ഒരു സിനിമയും അല്ലെങ്കിൽ ആ പടമൊക്കെ കണ്ട ആൾക്കാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ഒരു മൊമെന്റ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം പി കെ ഗോപി ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി.

ഇന്നത്തെ പോലെയല്ല അല്ലേ, പണ്ട് കാലത്ത് 100 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ, ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ് പുൽക്കുടിതൻ ചുണ്ടത്ത് പെയ്തൊരു കന്നിമഴയുടെ കുന്നിമണികൾ. ഈ ഇതേ സിനിമയില് ഈ പാട്ട് ഇതിന്റെ മെയിൽ വേർഷൻ പാടിയത് എം ജി ശ്രീകുമാറും ഫീമെയിൽ വേർഷൻ പാടിയത് ചിത്ര ചേച്ചിയാണെങ്കിലും ഈ സിനിമയിൽ ഈ പാട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം. എന്നാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

ഒരു ലിറിസിസ്റ്റ് ആകണ്ടായിരുന്നു എന്ന് ഷിബു ചക്രവർത്തിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ്. അതെ, ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് ജോൺസൺ മാഷിന്റെ ഒപ്പമാണെങ്കിലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസറ്റുകളിലൊക്കെ ഷിബു ചക്രവർത്തി ആ സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉപഹാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ജോൺസൺ മാഷിനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ ഒരു ഒരു ബിറ്റ്, ആ ബിറ്റാണ് ആദ്യം ഷിബു ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് വരികൾ എഴുതിക്കോളൂ എന്ന് പറയുന്നത്. ഈ പണി വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം തോന്നി എന്ന് പലപ്പോഴും ഷിബു ചക്രവർത്തി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പൊൻമേഘമോ പ്രേമ സന്ദേശ കാവ്യമോ, നമ്മുടെ കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എഴുതിയ ഈ പാട്ടും ഈ വരികളുമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീരാവ്.

തട്ടുപൊളിപ്പൻ പാട്ട്, ജഗപൊക പാട്ട്, അടിപൊളി പാട്ട് എന്നൊക്കെ പല പാട്ടുകളെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടല്ലാതെ അന്ന് കാലത്ത് ഇറങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ പാട്ട്, മാനത്ത് ചെങ്കതിൽ വീഴുമ്പോൾ എന്ന് പറയുന്ന ഈ പാട്ട് ഏഴര കൂട്ടം എന്ന സിനിമയിലാണ്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നായകനും ടീംസും എല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകുന്നതും ഒരു ഒരു ജീപ്പിന് മുകളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വലില് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് അന്ന് കാലത്ത് ഒരു ചാലഞ്ചിങ് കാര്യം തന്നെയാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയിട്ടുണ്ടായിരുന്നത് മനു ആണ്. ആൻഡ് സുജാത ചേച്ചി, അതുപോലെ തന്നെ സ്വർണലത, ഇവരെല്ലാവരും ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തട്ടുപൊളിപ്പൻ പാട്ടാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു.

മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ചൈനീസ് ട്യൂൺ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു ചാലഞ്ചിങ് കാര്യം ശരിക്കും ചെയ്തത് ഷിബു ചക്രവർത്തിയുടെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അന്ന് കാലത്ത് മദ്രാസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ലൈറ്റിങ്ങും പേപ്പർ വർക്കുകളും പിന്നെ റെഡും ഗ്രീനും ചേർന്ന കുറേ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഷിബു ചക്രവർത്തിക്ക് തോന്നുകയാണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഏഴര കൂട്ടം എന്ന സിനിമയിൽ തന്നെ ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അപ്പോൾ അന്ന് അതൊരു ഒരു ചാലഞ്ചിങ് കാര്യമായിരുന്നു, അതിന് പറ്റിയൊരു സെറ്റൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയില്ല. കർണാടക സംഗീതത്തിന്റെ മോഹനരാഗം തന്നെയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചപ്പോൾ അത് ചൈനീസ് ആയി എന്നാണ് ജോൺസൺ ഭാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു.

ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ 30 സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. യെസ് പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും പണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പേര് എഴുതി എഴുതി എഴുതി അവസാനം പൂവച്ചൽ ജോൺസൺ എന്ന ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാരുടെ വിചാരം പൂവച്ചൽ ജോൺസൺ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതായിട്ട് പലപ്പോഴും ജോൺസൺ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈതപ്പുറം ജോൺസൺ അല്ലേ എന്ന് ആരോ ചോദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രണ്ടുപേരുടെ കൂട്ടുകെട്ടുകൾ വരുമ്പോ ഇത് ഒരാളാണോ പേര് മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് ആ ടീമിന്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്തത് കേൾക്കാൻ പോകുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒത്തിരി പേർക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള ഈ പാട്ട് നമ്മുടെ വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
3: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
7: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
0: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്

പകലും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട്.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടുതലും കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 14 കോടി. അതൊരു വലിയ സംഖ്യയാണല്ലേ. എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
2: സൂര്യഘർ.gov.in. ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ്ണ പതാക ഉയർത്തുന്നു.
4: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട്.

മാലിന്യ എഫിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.